ശരീരം, മനസ്സ്, ബുദ്ധി ഇവയാണ് ഒരു ജീവൻ്റെ മുഖ്യമായ ഉപാധികൾ. ഇതിൽ ശരീരം കർമ്മത്തിൻ്റെയും മനസ്സ് വിചാരത്തിൻ്റെയും ബുദ്ധി അറിവിൻ്റെയും ഉറവിടങ്ങളുമാണ്. ഒരാളുടെ സംസ്കാരം ജ്ഞാനമോ അജ്ഞാനമോ രണ്ടായാലും ഈ മൂന്ന് ഉപാധികളിൽ കൂടെയും പ്രവഹിക്കുന്നു. ബുദ്ധിയിലെ അറിവ് തന്നെ മനസ്സിലെ വിചാരമായും മനസ്സിലെ വിചാരം തന്നെ ശരീരത്തിലെ പ്രവൃത്തിയായും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അജ്ഞനായ ഒരാളുടെ പ്രവൃത്തിയും വിചാരവും അറിവും മൂന്നും ഒരുപോലെ അജ്ഞാന സ്വരൂപങ്ങളുമായിരിക്കും. അഭിജ്ഞനായ ഒരാളുടെ പ്രവൃത്തിയും വിചാരവും അറിവും ജ്ഞാനസ്വരൂപങ്ങളുമായിരിക്കും. അപ്പോൾ അജ്ഞാനത്തിൻ്റെ മൂന്ന് രൂപത്തിലുള്ള പ്രവാഹങ്ങളും ഒരാൾക്ക് അകലേണ്ടതായിരിക്കുന്നു. അതിനാണ് ഒന്നായിരിക്കുന്ന ജ്ഞാനത്തെ തന്നെ മൂന്ന് രൂപത്തിൽ അനുഷ്ഠിക്കാൻ ശ്രുതി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ സ്വരൂപമാണ് കർമ്മം, ഉപാസന, ജ്ഞാനം എന്ന കാണ്ഡത്രയത്വം. അതിനെ തന്നെയാണ് ശാസ്ത്രങ്ങളിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നീ യോഗത്രയമായും ഉപന്യസിച്ചിരിക്കുന്നത്. ശരീരത്തിൽ കർമ്മയോഗവും മനസ്സിൽ ഭക്തിയോഗവും ബുദ്ധിയിൽ ജ്ഞാനയോഗവും ഒരേ സമയത്ത് വളരുന്ന ഒരാൾക്ക് അജ്ഞാനത്തെ ജയിച്ചു ജ്ഞാന സമ്പന്നനായി ഉയരാൻ കഴിയുമെന്നാണ് ശ്രുതിയുടെ അഭിപ്രായം.

0: ശ്രീ പി ദാമോദരൻ മലയ്ക്കു താഴെ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിത കേൾക്കാം. ആലാപനം നന്ദന. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: काव्यधारा।
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത എന്ന കവിത ആലപിക്കുന്നു നന്ദന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത എന്ന കവിത. ആലപിച്ചത് നന്ദന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് മെയ് 9 നാസി ജർമ്മനിക്കെതിരായ സോവിയറ്റ് യൂണിയന്റെ വിജയദിനം. മെയ് 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1915 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മൻ ഫ്രഞ്ച് സൈന്യങ്ങൾ തമ്മിലുള്ള 2 ആർട്ടോയിഡ് യുദ്ധം ആരംഭിച്ചു. 1927 ഓസ്ട്രേലിയയിലെ കാൻബറയിലെ പഴയ പാർലമെന്റ് ഹൗസ് ഔദ്യോഗികമായി തുറന്നു. 1960 ലോകത്തിലെ ആദ്യത്തെ അംഗീകൃത വാക്കാലുള്ള ഗർഭനിരോധന ഗുളികയായി എനോവിഡ് മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ റിച്ചാർഡ് ആഡംസ് തുടങ്ങിയവരുടെ ജന്മദിനമാണ് മെയ് 9.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 9 വരാഹാവതാരം, മെയ് 10 നാളെ നരസിംഹാവതാരം, മെയ് 11 വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
2: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
0: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
2: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കുഞ്ഞകൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം ഉറ്റവരില്ലപ്പാ.

0: ന്യൂ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 9, മേഡം 26, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പശ്ചിമബംഗാളിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായിരുന്ന സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനത്ത് രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് പിന്തുണ നൽകി CPMഉം CPIയും കത്ത് നൽകിയതോടെ TVK നേതാവ് വിജയ് കേവല ഭൂരിപക്ഷത്തോടടുത്തു. എന്നാൽ പിന്തുണ വാഗ്ദാനം ചെയ്ത 2 സീറ്റുള്ള VCK കത്ത് നൽകാത്തത് കാരണം സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. 4 ദിവസമായി തുടരുന്ന ആശയക്കുഴപ്പങ്ങൾക്കിടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് CPMഉം CPIയും TVKക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. ഇടതുപക്ഷത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് VCK നേതാവ് തോൽ തിരുമാളവൻ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഔപചാരിക തീരുമാനം പ്രഖ്യാപിച്ചില്ല. മുസ്ലിം ലീഗ് പിന്തുണ നൽകിയെന്ന് വാർത്ത വന്നിരുന്നുവെങ്കിലും രാത്രി വൈകി അവർ അത് നിഷേധിച്ചു. പിന്തുണ ഉറപ്പു നൽകിക്കൊണ്ട് CPMഉം CPIയും നൽകിയ കത്തുമായി വിജയ് വെള്ളിയാഴ്ച രാത്രി ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടു. ഭൂരിപക്ഷത്തിന് 2 സീറ്റിന്റെ കുറവ് കൂടിയുള്ളതുകൊണ്ട് ഗവർണർ വിജയ്യെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. സത്യപ്രതിജ്ഞ വൈകിപ്പിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കുന്നതിനായാണ് TVKക്ക് പിന്തുണ നൽകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖവും CPI സംസ്ഥാന സെക്രട്ടറി M വീരപാണ്ഡ്യനും അറിയിച്ചു. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചേരാതെ പുറത്തുനിന്നുള്ള പിന്തുണയാണ് ഇടതുകക്ഷികൾ നൽകുക. കോൺഗ്രസുമായുള്ള ബന്ധം വേർപെട്ട പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ DMK അംഗങ്ങളുടെ ഇരിപ്പിടം മാറ്റി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാർട്ടി ഉപനേതാവ് കനിമൊഴി സ്പീക്കർക്ക് കത്തയച്ചു. DMK മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം TVK മന്ത്രിസഭയിൽ പങ്കാളിയാകാൻ കോൺഗ്രസ് ബുധനാഴ്ച ഏകപക്ഷീയമായി തീരുമാനിച്ചതോടെയാണ് ഇരുകക്ഷികളും തമ്മിലുള്ള സഖ്യം അവസാനിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധികളുടെ കൂടെയിരുന്ന് ലോക്സഭയിലെ നടപടിക്രമങ്ങളിൽ പങ്കാളിയാവാൻ DMK അംഗങ്ങൾക്ക് കഴിയില്ലെന്ന് സ്പീക്കർ ഓം ബിർളയ്ക്ക് വെള്ളിയാഴ്ച അയച്ച കത്തിൽ കനിമൊഴി ചൂണ്ടിക്കാട്ടി. പുതുച്ചേരിയുടെ 16-ാമത് മുഖ്യമന്ത്രിയായി N രംഗസ്വാമി 13-ാം തീയതി രാവിലെ 11:15 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുമായി ബന്ധപ്പെട്ട 2-ാം ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും കാനഡയും. ഡൽഹി വാണിജ്യ ഭവനിൽ തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ച 4 ദിവസം നീണ്ടു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ആതിഥേയത്വം വഹിച്ചത്. 3-ാം ഘട്ട ചർച്ച ജൂലൈയിൽ കാനഡയിലെ ഒട്ടാവയിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് വർഗീയ പരാമർശം

നടത്തിയ ബിജെപി മന്ത്രി കുൻവർ വിജയ് ഷായെ വിചാരണ ചെയ്യാനുള്ള അനുമതി വൈകുന്നതിൽ മധ്യപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. വൈകിപ്പിച്ചത് മതിയെന്നും ഉത്തരവ് പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം രൂപവൽക്കരിച്ച SIT അന്വേഷണത്തിന് ശേഷം മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ സർക്കാരിനോട് അനുമതി തേടിയെങ്കിലും നൽകിയില്ല. അത് സൂചിപ്പിച്ചാണ് ബെഞ്ചിന്റെ പരാമർശം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾക്കും കരുനീക്കങ്ങൾക്കും വേദിയായി രാജ്യതലസ്ഥാനം. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനാ റിപ്പോർട്ട് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൈമാറി. കേരള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള വിഷയത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് അജയ് മാക്കൻ പറഞ്ഞു. മുസ്ലിം ലീഗും ഘടകകക്ഷികളും VD സതീശന് അനുകൂലമാണല്ലോ എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനങ്ങളുമായി നേതാക്കൾ. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്നും ഇനി പറയാനുള്ളത് പറയാനും കേൾക്കാനും തിരുത്താനും സമയം കണ്ടെത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സമാധാന കരാറിനുള്ള സാധ്യതകളെ അപകടത്തിലാക്കി ഹോർമൂസിൽ വീണ്ടും US ഇറാൻ ഏറ്റുമുട്ടൽ. കടലിടുക്കിലുണ്ടായിരുന്ന തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഇറാൻ തീരങ്ങളിലും US വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. കടലിടുക്കിന് സമീപമുണ്ടായിരുന്ന തങ്ങളുടെ ചരക്ക് കപ്പലിനെ US ആക്രമിച്ചെന്നും ഇറാൻ അറിയിച്ചു. ആക്രമണത്തിൽ 10 നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 പേരെ കാണാതായി. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് മരണം സ്ഥിരീകരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലോകരാജ്യങ്ങൾക്കേർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ റദ്ദാക്കി US അന്താരാഷ്ട്ര വ്യാപാര കോടതി. 1974 വ്യാപാര നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തീരുവ ഈടാക്കൽ അനധികൃതവും നിയമവിരുദ്ധവുമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഷിംഗ്ടൺ സ്റ്റേറ്റും കളിപ്പാട്ട നിർമ്മാതാക്കളായ ബേസിക് ഫണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ബർലാപ് ബാരൽ എന്നീ കമ്പനികളും നൽകിയ ഹർജിയിലാണ് വിധി. ഇവർ ഒടുക്കിയ നികുതി തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു. February 24 150 ദിവസത്തേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ US ഏർപ്പെടുത്തിയത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്ന 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അനിയത്തിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 51 വർഷം കഠിന തടവും 119,000 രൂപ പിഴയും വിധിച്ച് കോടതി. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് മാങ്ങാട്ടിടം കണ്ടംകുന്ന് ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി MT ജലറാണി ശിക്ഷിച്ചത്. രണ്ടാം പ്രതിയും ശശികുമാറിന്റെ ഭാര്യയുമായ PR രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പിഴയായി ലഭിക്കുന്ന തുക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണമെന്ന് ലീഗൽ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിന്റെ കേന്ദ്രമായ ശ്രീകണ്ഠാപുരത്ത് പ്രകടനം നടത്തി. പടനയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനം നടത്തിയത്. ഇരിക്കൂറിന്റെ ജനകീയ MLA സജീവ് ജോസഫ് 5 വർഷം തുടരട്ടെ എന്ന മുദ്രാവാക്യവും ഉയർന്നു. KC വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിച്ചാൽ പരാജയപ്പെടുത്തുമെന്നും പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:05 പുറപ്പെടുന്ന ഹജ്ജ് വിമാനത്തിലും സ്ത്രീകൾ മാത്രം. 347 പേരാണ് ശനിയാഴ്ചത്തെ വിമാനത്തിൽ യാത്ര തിരിക്കുക. വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട 2 ഹജ്ജ് വിമാനങ്ങളിലെ യാത്രക്കാരും വനിതകൾ മാത്രമായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടക്കേസിൽ കുറ്റപത്രം തയ്യാറായി. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ച കുറ്റപത്രത്തിൽ എണ്ണിപ്പറയുന്നു. എന്നാൽ ജയിൽ ചാട്ടത്തിന് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗേറ്റ് സോഷ്യോളജി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കണ്ണൂർ സ്വദേശി VR അമൽമോഹന് 1st. 1993 സ്കോർ നേടിയാണ് 1st. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസ്, ആർക്കിടെക്ചർ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ ബിരുദതലത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന ദേശീയതല പ്രവേശന പരീക്ഷയാണ് ഗേറ്റ്. കണ്ണൂരിലെ നിയുക്ത MLA TO മോഹനന്റെയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക VR പ്രീതയുടെയും മകനാണ് അമൽ. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കണ്ണൂരിലെ 6 ഫാമിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന KM1 എന്ന ആനയെ നിരന്തരം നിരീക്ഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. KM1 എന്ന ആന 6 ഫാമിലെ ജനങ്ങൾക്കാകെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്ത ഉപഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് SE ഈശ്വർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ

0: നിർദ്ദേശം. ഫെബ്രുവരിയിൽ അനീഷ് എന്നയാൾ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഹർജിക്കാരനായ ബൈജു പോൾ മാത്യൂസ് ചൂണ്ടിക്കാട്ടി. ഭർത്താവിനൊപ്പം നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന നവവധുവിന് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാറിടിച്ച് ദാരുണാന്ത്യം. രണ്ട് കാറുകളും സ്കൂട്ടറും ഇടിച്ചുതെറിപ്പിച്ച് നഗരത്തെ നടുക്കിയ അപകട പരമ്പരയിൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു മരണവും ആറുപേർക്ക് ഗുരുതര പരിക്കുമേറ്റു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളിയിലെ നൌഷിജയാണ് കവടിയാർ കുറവൻകോണം റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 14 വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം 20 വരെയുള്ള ദിവസങ്ങളിലും കേരളത്തിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ 5 പേർ അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം മോറക്കാല തടിയൻ വീട്ടിൽ സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം കുവങ്ങപ്പറമ്പ് കുഴിക്കാടൻ വീട്ടിൽ സനോജ് എന്നിവരെ എറണാകുളം റൂറൽ പോലീസും ശ്രീജ സുധീർ എന്നിവരെ കൊല്ലം കിളിക്കല്ലൂർ പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകളും അനുമതി പത്രങ്ങളും നിർമ്മിച്ച് 3 വർഷത്തോളമായി ഇവർ സംസ്ഥാന വ്യാപകമായി അവയവ വിൽപ്പന നടത്തിവരികയായിരുന്നു. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പെരിങ്ങാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി നജീബ് കല്ലത്ര, ഭാര്യ റാഷിദ, എറണാകുളം സ്വദേശി ആസിഫ് എന്നിവർക്കായി അന്വേഷണം ആരംഭിച്ചു. ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച MV ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പലിൽ 2 ഇന്ത്യക്കാരും. കപ്പലിലെ 2 ജീവനക്കാർ ഇന്ത്യൻ പൌരന്മാരാണെന്ന് BCCI റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണ് കപ്പലിലുള്ളത്. ഹാൻഡ വൈറസ് ബാധ ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ICMR കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മേധാവി ഡോക്ടർ നവീൻ കുമാർ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും പേരാവൂർ പഞ്ചായത്തിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ് വീടും കാറുകളും തകർന്നു. തൂണുകളും കമ്പികളും പൊട്ടിവീണ് വൈദ്യുത വിതരണവും തടസ്സപ്പെട്ടു. കനത്ത വേനൽ മഴയിൽ ഇരിട്ടി പുതിയ ബസ്റ്റാൻഡ് പരിസരത്തെ 10 കടകളിൽ വെള്ളം കയറി. റോഡുകൾക്കരികിലെ ഓവുചാലുകൾ അടഞ്ഞതാണ് കടകളിലേക്ക് വെള്ളം കയറാനിടയാക്കിയത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4-0. ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ടിബേ സിഗ്മാൻ ചെസ്സിൽ ഇന്ത്യയുടെ അർജുൻ എരിഗാസിയെ ടൈബ്രേക്കറിൽ കീഴടക്കി നോർവെയുടെ മാഗ്നസ് കാൾസന് കിരീടം. പത്രവിശേഷമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. Stitchwell, Botic and Beauty Parlor, 2nd floor, Links Mall, Mattanur. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, 2nd floor, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
4: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
3: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
4: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
3: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
4: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ.

0: ഇനി ചെറുക്കുന്നിലും
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല ഇന്ന് വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ BD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ MLA നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. BD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത RJK മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
4: പുതുച്ചേരിയിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻ ഡി എ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കടകം നേതാവ് വിജയിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടി വി കെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
0: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടി വി കെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടി വി കെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മാ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
4: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വിടുനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെ എസ് ആർ ടി സിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യു ഡി എഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐ എസ് എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ് സി ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഫ് സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെമനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
6: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
4: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താ. സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗാള രാജ്യസ്യ പ്രഥമസ്യ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രിരൂപേണ ശപഥഗ്രഹണം കരിഷ്യതി. കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ശപഥഗ്രഹണസമാരോഹ ആയോജ്യത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാഹ, ഭാജപാധ്യക്ഷ നിതിൻനവീന, കേന്ദ്രീയമന്ത്രിണ, NDA ശാസിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിണ ച ശപഥഗ്രഹണസമാരോഹേ ഭാഗം ഗ്രഹീഷ്യന്തി ഇത്യപേക്ഷാസ്തി. പൂർവം ഹ്യഃ ശ്രീ അധികാരിവര്യഃ രാജ്യ ഭാജപാ വിധായികാദലസ്യ നേതാ നിർവാചിതഃ അഭവത്. കൊൽക്കത്തനഗരെ ഗൃഹമന്ത്രിണഃ അമിതഷാഹസ്യ ഉപസ്ഥിതൌ വിധായകദലസ്യ സഭാ അഭവത്. സഭായാഃ അധ്യക്ഷഃ ശ്രീ ഷാഹഃ അവദത് യത് സർവേ പ്രസ്താവാഃ സുവേന്ദു അധികാരിണഃ പക്ഷേ ഏവ പ്രാപ്താനി. ഭാജപാ വിധായികാദലസ്യ നേതൃത്വേ നിർവാചനാനന്തരം ശ്രീ അധികാരി പശ്ചിമബംഗസ്യ രാജ്യപാലേന RN രവിന സഹ മിലിത്വാ രാജ്യേ പ്രഥമം ഭാജപാ നേതൃത്വസ്യ സർവകാരസ്യ നിർമ്മാണായ പ്രതിജ്ഞാം പ്രദത്തവാൻ. വിധാനസഭാ നിർവാചനെ ഭാജപേതി ദലം ഐതിഹാസികം വിജയം പ്രാപ്നോത്. TMCT ദലസ്യ 15 ശാസനം ച സമാപിതം. പുതുച്ചേരി രാജ്യെ രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധനസ്യ മുഖ്യമന്ത്രി പദസ്യ പ്രത്യാശീ N രംഗസ്വാമി ഇത്യേഷഃ ഉപരാജ്യപാലേന K കൈലാസനാഥൻ വര്യേണ സഹ മിലിത്വാ അഗ്രിമ സർവകാരസ്യ നിർമ്മാണായ പ്രസ്താവഃ പ്രദത്തവാൻ. ശ്രീ രംഗസ്വാമി ബഹുസംഖ്യായാം വിധായകാനാം സമർത്ഥനപത്രാണി ഉപരാജ്യപാലായ സമർപ്പിതവാൻ. രക്ഷാനുസന്ധാന വികാസ സംഘടനേന DRDO ഇത്യനേന ഭാരതീയ വായുസേനയാ ച ഗുരുവാസരെ ഒഡിഷ തടസ്യ സമീപെ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരേതി ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ സമ്പാദിതം. താരേതി ഭാരതസ്യ പ്രഥമാ സ്വദേശീയ ഗ്ലൈഡ് ശസ്ത്രവ്യവസ്ഥാസ്തി യാ മാർഗനിർദ്ദേശിത യുദ്ധോപകരണാൻ യഥാർത്ഥ നിർദ്ദേശിത ശസ്ത്രേഷു പരിവർത്തയതി. दुबई नगरे भारतस्य वाणिज्य दूतावासेन समुद्रे मृतस्य एकस्याः नौकायाः भारतीयस्य चालकदलस्य मृत्योः विषये शोकः प्रकटितः। एकस्मिन् सामाजिकान्तर्जालीये पटले सन्देशे कौन्सुलेट् जनरल् इत्यनेन घटनैषा दुर्भाग्यपूर्णम् उक्तम्। सः पोतस्य स्वामिना सह निरन्तरं सम्पर्के अस्ति, अधिकविवरणानि च अन्वेष्टुं प्रयासरतः अस्ति। दूतावासेन आश्वासितं यत् अस्मिन् विषये सर्वविध साहाय्यं प्राधान्येन प्रदीयन्ते। हॉर्मुज जलसन्ध्यां गतिरोधः तदा तीव्रः अभवत् यदा संयुक्तराष्ट्रसङ्घस्य सुरक्षापरिषदि अमेरिकासमर्थितस्य प्रस्तावस्य प्रारूपम् ईरानदेशेन निराकृतम्। तद्दोषपूर्णं राजनीतिना प्रेरितं चास्तीति उक्तम्। तेहरानेन उक्तं यत् अयं प्रस्तावः विवादस्य समाधाने साहाय्यं न कृत्वा अवैधरूपेण कार्यं कर्तुं प्रेरयिष्यति। तेहरानेन संयुक्तराष्ट्रसङ्घस्य सदस्यराष्ट्रान् प्रस्तावितस्य प्रस्तावस्य समर्थनं न कर्तुं प्रार्थितम्। आईपीएल क्रिकेट क्रीडायां गतरात्रौ दिल्ल्याः अरुणजेटलीति क्रिकेट क्रीडाङ्गणे कोलकाता नाइट राइडर्स दलेन दिल्ली कैपिटल्स दलम् अष्टस्तोभैः पराजितम्। अद्य जयपुरस्य सवाई मानसिंह क्रीडाङ्गणे राजस्थान रॉयल्स दलम् गुजरात टाइटन्स दलम् सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्धसप्तवादने भविष्यति। प्रियाः श्रोतारः, संस्कृतजगता सम्बद्धैः विभिन्नैः क्रियाकलापैः संवलितस्य संस्कृत साप्ताहिकीति विशिष्ट कार्यक्रमस्य प्रसारणम् आकाशवाण्याः FM गोल्ड प्रवाहिकातः रविवासरे मध्याह्ने सार्धैकवादनतः भविष्यति। भवन्तः सर्वे श्रोतुं प्रभवन्ति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC 100% പ്ലേസ്മെന്റോട് കൂടിയ 6 മാസത്തെ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നിവ നൽകും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8921 51 2459, അല്ലെങ്കിൽ 7510 481819. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മെട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കുന്നതിനുമുള്ള അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടലിൽ May 31 സമർപ്പിക്കാം. വെബ്സൈറ്റ് egrants.kerala.gov.in. LBS സെന്റർ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 1 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. യോഗ്യത SSLC അതിനു മുകളിലോ. കൂടുതൽ വിവരങ്ങൾക്ക് LBS സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, ശ്രീനാരായണ പാർക്ക്, കണ്ണൂർ. വിളിക്കേണ്ട ഫോൺ നമ്പർ 04972 702812, അല്ലെങ്കിൽ 8606 90703. കണ്ണൂർ കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം തുടങ്ങി. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8281098875. നമ്പർ ഒരിക്കൽ കൂടി 8281098875. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി വാരാന്ത്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. June 7 ക്ലാസുകൾ തുടങ്ങുന്ന ബാച്ചിലേക്ക് www.kscsa.org എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8281098875. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ കയ്യംതടത്ത് പ്രവർത്തിക്കുന്ന കണ്ണൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 5, 6, 7, 8, 9 ക്ലാസുകളിൽ സീറ്റൊഴിവുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് പ്രവേശനം. പ്രവേശന പരീക്ഷ ഈ മാസം 13-ാം തീയതി 11 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് 9137 93 0355, അല്ലെങ്കിൽ 9961 07 2938. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനും ടെലി വെറ്ററിനറി യൂണിറ്റിലേക്കും കരാറടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് നിയമനം നടത്തുന്നു. BVSC ആൻഡ് AH വെറ്ററിനറി ബിരുദവും വെറ്ററിനറി ബിരുദധാരികളെയും റേഡിയോഗ്രാഫറെയും ഡ്രൈവർ കം അറ്റൻഡറിനെയുമാണ് നിയമിക്കുക. അഭിമുഖം ഈ മാസം 11-ാം തീയതി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ സമയക്രമം 11:30, 12:30, 2 എന്നിങ്ങനെ നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04972 700267. നമ്പർ ഒരിക്കൽ കൂടി 04972 700267. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST അധ്യാപകരെ നിയമിക്കുന്നു. സീനിയർ ഹിസ്റ്ററി, സീനിയർ സൈക്കോളജി, സീനിയർ പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ കൊമേഴ്സ്, ജൂനിയർ ഇംഗ്ലീഷ്, ജൂനിയർ ഇക്കണോമിക്സ്, സീനിയർ സുവോളജി, സീനിയർ കെമിസ്ട്രി വിഷയങ്ങളിലാണ് നിയമനം. അഭിമുഖം ഈ മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ വെച്ച് നടക്കും. ഗവൺമെൻറ് കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ അധ്യാപകൻ്റെയും ഹിസ്റ്ററി, ഇക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 21-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447111547. നമ്പർ ഒരിക്കൽ കൂടി 9447111547. കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിലുള്ള HSST ഇക്കണോമിക്സ് സീനിയർ, ഗണിതം ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 25-ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് 9895606211 അല്ലെങ്കിൽ 0497272542 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9895606211 അല്ലെങ്കിൽ 0497272542. തോട്ടട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ജിയോഗ്രഫി വിഷയങ്ങളിലും ജൂനിയർ വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, ഇക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിലും അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 21-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497283579. നമ്പർ ഒരിക്കൽ കൂടി 0497283579. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പ്രതിമാസ ജൈവോൽപ്പന്ന മേള ഈ മാസം 11 നടക്കും. ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് മേള തുടങ്ങും. വൈകിട്ട് 6:30 വരെ നടക്കുന്ന മേളയിൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും തവിടുകളയാത്ത അരി, കപ്ലി ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, ശർക്കര, തേൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. പയ്യന്നൂർ കഥകളി അരങ്ങിൻ്റെ 28-ാം വാർഷികാഘോഷം നാളെ നടക്കും. രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഭരണസമിതിയായ ഭക്തി സംവർദ്ധിനി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ശ്രീനാരായണ ധർമ്മ വിചാരസത്രം നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവ കാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും തിരക്ക് നിയന്ത്രിക്കാനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദു ക്ഷേത്ര വിശ്വാസികളായ 55 താഴെ പ്രായമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെയും വിമുക്തഭട തിരിച്ചറിയൽ കാർഡിന്റെയും പകർപ്പ് സഹിതമുള്ള അപേക്ഷ 15 മെയ്ക്കകം ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കടമ്പൂർ കുഞ്ഞിക്കാട്ടിൽ യോഗീശ്വര ഗുരുസ്ഥാനം പ്രതിഷ്ഠാ വാർഷികാഘോഷം നാളെ നടക്കും. കണ്ണൂർ അഴീക്കോട് ഗണപതി മണ്ഡപത്തിൽ സഹസ്ര കുംഭാഭിഷേക പകൽവിളക്ക് ഉത്സവം നാളെ നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടവമാസ സംക്രമപൂജ ഈ മാസം 14 നടക്കും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ഇന്ന് രാവിലെ 8 മണിക്കും തിരുവോണം ഊട്ട് ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയും നടക്കും. ഏഴിലോട് കുഞ്ഞിമംഗലം മാന്യമംഗലം വേട്ടയ്ക്കൊരുമകൻ സോമേശ്വരി ക്ഷേത്രത്തിൽ കളിയാട്ടം ഇന്ന് തുടങ്ങി 12-ാം തീയതി വരെ നടക്കും. മാതമംഗലം മാവത്ത് തറവാട് ക്ഷേത്രം കളിയാട്ടം ഇന്നും നാളെയുമായി നടക്കും. കണ്ണൂർ ചിന്മയ മിഷനും മട്ടന്നൂർ മഹാദേവ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗീതജ്ഞാനയജ്ഞം ഇന്നു മുതൽ 14-ാം തീയതി വരെ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നടക്കും. കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
4: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
5: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
4: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
5: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
4: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത്ര.
6: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 വർഷങ്ങളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
6: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
6: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
7: ഞാൻ ഡോക്ടർ ഭവ്യ കെ എം. ഇവിടെ ഹജ്ജ് ക്യാമ്പിലെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിലെ ക്യാമ്പിലാണ്. ഇപ്പം നമുക്കിവിടെ എന്ന് വെച്ചാൽ ഇപ്പം സാധാ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ BP നോക്കും, അങ്ങനെയുള്ള ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇനിയിപ്പം ഫ്ലൈറ്റിന്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് വരും. പിന്നെ എല്ലാവർക്കും മെഡിസിൻസ് കൊടുക്കലും അങ്ങനെയായിട്ട് നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് വന്നു തുടങ്ങും. അതെ അതെ, ഷിഫ്റ്റിംഗ് ആണ്. രാവിലെ 8 മുതൽ 2 വരെ, 2 മുതൽ 6, 6 മുതൽ 8. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആയുഷിന്റെ. അതെ,
8: എന്റെ പേര് റിഷാദ്, നഴ്സിംഗ് ഓഫീസറാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലോപ്പതി. അപ്പം അതിലിപ്പം ഇവിടെ മെയിനായിട്ട് നമ്മളെ കൂടാണ്ട് ഹോമിയോ ആയുർവേദം ഉണ്ട്. പിന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. ഹാജിമാർക്ക് വരുന്ന പെട്ടെന്ന് എമർജൻസി പ്ലസ് പിന്നെ എന്തെങ്കിലും ഈ പനി, ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരുന്നവർക്കും, പിന്നെ മെയിനായിട്ട് ഇവരെല്ലാം ഡയബറ്റിക്കും ഹൈപ്പർടെൻസീവ് എല്ലാം ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഡ്രസ്സിങ് പിന്നെ വാക്സിൻ TT ഉണ്ട്. ഒരുവിധം കൊടുക്കാനുള്ള കുറച്ചൊരു സെറ്റപ്പിലുള്ള ടാബ്ലറ്റ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ ഒരു സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുക നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, പിന്നെ 24 hours ആംബുലൻസ് വിത്ത് ഡ്രൈവർ. ഇത്രയും സംഭവമാണ് നമ്മൾ അലോപ്പതിയിൽ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ എന്ത് എമർജൻസി എവിടെ വിളിച്ചാലും അപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞതിന് മുമ്പുള്ള വർഷത്തിൽ ഒരു ലേഡീനെ ഇവിടെ വന്നിട്ട് ഹെഡേക്കായി വന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ തലയുടെ പുറകിൽ ഒരു വേദനയൊക്കെ വന്നിട്ട് അവസാനം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ബ്ലീഡിംഗ് എല്ലാം ഉണ്ടായിട്ട് അവർക്ക് ആ വർഷം അതൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു സ്ട്രോക്കിൽ പോയ ഒരു പേഷ്യൻറ്റ് അന്നേരം രക്ഷ. ഈ വർഷം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അവിടെ കാർഗോസ് നിന്ന് മാറി ഇപ്പോൾ ഒരു താൽക്കാലിക ടെൻ്റ് ആയതുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം വേണം. പക്ഷെ ഇവിടെയും ഇവർ കൂളറും ഫാനൊക്കെ വെച്ച് ചൂടിനൊക്കെ നല്ലൊരു ഇത് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.
9: എൻ്റെ പേര് ഡോക്ടർ അപർണ. ഞാൻ 2-ാമത്തെ വർഷമാണ് ഹജ്ജ് ഡ്യൂട്ടിക്ക് ഇവിടെ വരുന്നത്. സാധാരണ ഉള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. ഓരോ ഡ്യൂട്ടിയിലും ഒരു ഡോക്ടറും ഒരു സ്റ്റാഫ് നഴ്സും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ്, പിന്നെ ആംബുലൻസ് കം ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇന്നിപ്പം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സാധാരണ രീതിയിലുള്ള പോലെ തന്നെ ഫസ്റ്റ് എയ്ഡുകളും പിന്നെ അത്യാവശ്യം ആർക്ക് വേണ്ട കയ്യിൽ വെക്കാനുള്ള മരുന്നുകളും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകളും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അവരെ മെഡിസിൻ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ളതാണ് ഇവിടുന്ന് ഇപ്പം സർവീസായിട്ട് കൊടുക്കുന്നത്.
10: എൻ്റെ പേര് ഫരീദ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കൊടുത്ത വാർഡ് തന്നെ എനിക്ക് കിട്ടിയിരിക്കും. ഞാനും എൻ്റെ രണ്ട് എട്ടത്തിമാറും അനിയത്തിയും എട്ടത്തിൻ്റെ മോനുമാണ് പോകുന്നത്. ഇവിടെ എത്തിയാലും തന്നെ ഭയങ്കര സന്തോഷം. കുട്ടികളെ എല്ലാം വിട്ടിട്ടാണ് വരുന്നത്. എന്നാലും അന്നേരം ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇനി കയറിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നാദാരം മണ്ഡലം, പക്ഷേ കുറ്റിയാടിയാണ് എൻ്റെ വീട്. കുറേ ആയി വിചാരിക്കുന്ന അച്ഛനു പോണം. പക്ഷേ കൊടുത്ത വാർഡ് ഭാഗ്യം കൊണ്ട് കിട്ടിയതായിരിക്കും.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം

0: പതിറ്റാണ്ടുകളായി.
1: മൂന്നര പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
3: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല ഇന്ന് വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യ അതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.
4: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.
5: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്കു മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
6: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ 2 തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLAയുടെ പിന്തുണ പ്രഖ്യാപിച്ച്

0: കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന 1 നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2 മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ഇന്നും 7 നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 2 സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചു.

ഇതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാവ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490234630.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 10-ാം തീയതി കലവറ നിരക്കൽ ഘോഷയാത്ര, 11-ന് വരാഹാവതാര വർണ്ണന, 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: റേഡിയോ മലബാർ ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 102 സീറ്റിൽ വിജയിച്ച് 3-2 ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ എത്തുന്നത്. LDF 35 സീറ്റിലും NDA 3 സീറ്റിലും വിജയിച്ചു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ 3 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF നിലനിർത്തി. കോൺഗ്രസ് 63, മുസ്ലിം ലീഗ് 22, കേരള കോൺഗ്രസ് 7 എന്നിങ്ങനെയാണ് സീറ്റുകൾ. LDFൽ CPIM 26 സീറ്റും CPI 8 സീറ്റും RJD 1 സീറ്റും നേടി. മത്സരിച്ച മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, കെ രാജൻ, GR അനിൽ, പി പ്രസാദ് എന്നിവർ വിജയിച്ചു. PM രാജീവ്, MB രാജേഷ്, വി ശിവൻകുട്ടി, VN വാസവൻ, R ബിന്ദു, വീണ ജോർജ്, OR കേളു, KB ഗണേഷ് കുമാർ, J ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, വി അബ്ദുറഹ്മാൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളത്തിൽ LDFിനേറ്റ കനത്ത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ പാർട്ടി വിലയിരുത്തി ആവശ്യമായ എല്ലാ തിരുത്തൽ നടപടിയും സ്വീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. UDFിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം ഉടൻ തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും മാറി നിന്നതുമെല്ലാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യപ്രകാരമാണെന്നും പാർട്ടിയുടെ നിലപാട് എന്തായാലും അതിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിലും മട്ടന്നൂരിൽ പിടിച്ചുനിന്ന് LDF. 14,168 വോട്ടിനാണ് VK സനോജ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് KK ശൈലജ മട്ടന്നൂരിൽ നേടിയിരുന്നത്. വലിയ വോട്ട് ചോർച്ചയുണ്ടായെങ്കിലും മണ്ഡലം നിലനിർത്താൻ LDFനായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ തോൽവിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകും. പ്രതീക്ഷിച്ച വിജയമല്ല ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയിയുടെ TVK 107 സീറ്റ്, DMK സഖ്യം 73 സീറ്റും AIADMK സഖ്യം 54 സീറ്റും നേടി. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. വ്യക്തിവിരോധത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ആസിഡ് ആക്രമണത്തിൽ ബാഹ്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ആന്തരികമായി പരിക്കേറ്റവർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ ബാധകമാക്കി സുപ്രീംകോടതി. ഇതുപ്രകാരം നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആസിഡ് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടേതാണ് നിർദ്ദേശം.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ.
0: പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പാചകവാതക ക്ഷാമത്തിന്റെ ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വീണ്ടും ഇരട്ടപ്രഹരമായി വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വിലക്കയറ്റം. ഹോട്ടലുകൾ പ്രധാനമായും പാചകത്തിനുപയോഗിക്കുന്ന 19 കിലോയുടെ വാണിജ്യ സിലിണ്ടർ

0: ₹993 വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3085 രൂപയായി. 5 കിലോയുടെ സിലിണ്ടറിന് 261.50 രൂപയും വർധനയുണ്ടായി. 814 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ നിരക്ക്. UAEയിലെ വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലികമായി മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂൾ ജീവനക്കാരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകും. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരായ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചക തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷിഹാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് സഹായധനം ലഭിക്കുക. ഇൻഷുറൻസ് ഉള്ളവർക്ക് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് പണം ചെലവായിട്ടുണ്ടെങ്കിൽ ആ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 500 രൂപ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരനെ ഹോസ്റ്റലിൽ മർദ്ദിച്ച് ഫാനിന്റെ കൊളുത്തിൽ കയറുകൊണ്ട് തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. പുനലൂരിനടുത്ത് വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടേഴ്സ് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബൈബിൾ കോളേജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബോയ്സ് ഹോമിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരായ റാന്നി വെച്ചുച്ചിറ വാഴയിൽ വീട്ടിൽ ലിജു, കുന്നിക്കോട്ട് കുറ്റിക്കോണം തണ്ണിച്ചാലിൽ മേലേതിൽ വീട്ടിൽ ടോം എന്നിവരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും സിവിൽ ജഡ്ജിയുമായ അമൽകുമാർ ശർമ്മയെ അഫ്ദർജംഗിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. June 1 ക്ലാസ് തുടങ്ങും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. പ്രവേശന പരീക്ഷ നടത്തരുതെന്നും ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. പ്രസാർഭാരതി ചെയർമാനായി കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നവനീത് കുമാർ സെഗാളിന് പകരമായാണ് ജോഷിയെ നിയമിച്ചത്. മാർവലിന്റെയും DCയുടെയും കോമിക് കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച എഴുത്തുകാരൻ ഗെറി കോൺവേ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ പാലാ പാലക്കാട് കാപ്പിൽ ഡിജോ കാപ്പൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 46,313 ടൺ LPGയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടലെടുക്ക് കടന്നു. സർവശക്തി എന്ന കപ്പലാണ് ശനിയാഴ്ച ഹോർമൂസ് കടന്നത്. കപ്പൽ May 13 വിശാഖപട്ടണം തീരത്തെത്തും. ഇറാൻ യുദ്ധത്തിലുണ്ടായ ഇന്ധന പ്രതിസന്ധിയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാനൊരുങ്ങി US സ്പിരിറ്റ് എയർലൈൻസ്. കമ്പനിയുടെ പ്രതിസന്ധി മറികടക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $500 മില്യൻ പ്രത്യേക പാക്കേജ് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അടിയന്തര പോർട്ടലിലേക്ക് നീങ്ങുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഖേരയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, അതുൽ S. ചന്ദൂർക്കർ എന്നിവർ ചൂണ്ടിക്കാട്ടി. ഈ മാസം 20 മുതൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. 25% വേതന വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 20 രാവിലെ 6 മണി മുതലാണ് പണിമുടക്ക്. സർക്കാരിന്റെ നടപടികളെയോ നയങ്ങളെയോ വിമർശിക്കുന്നത് ജനാധിപത്യത്തിൽ അനിവാര്യമാണെന്നും ഇത് കലാപ പ്രേരണയായി കാണാൻ കഴിയില്ലെന്നും അലഹബാദ് ഹൈക്കോടതി. 2025 നടത്തിയ പ്രസംഗം രാജ്യദ്രോഹമാണെന്ന് കാണിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്രി കഴകം TV ശ്രമം നടത്തിയതോടെ 7 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ കൂട്ടുകെട്ടി സർക്കാരിന് വഴിയൊരുങ്ങി. TV അഭ്യർത്ഥിച്ചതോടെ പിന്തുണ നൽകാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ ചടുലമായ നീക്കങ്ങൾ. പാർട്ടിക്കുള്ളിൽ പിന്തുണ ഉറപ്പിക്കാനും പാർട്ടിക്ക് പുറത്ത് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല

0: എന്നീ നേതാക്കളെ പിന്തുണക്കുന്ന ക്യാമ്പുകൾ നടത്തുന്നത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജി മാക്കൻ എന്നിവരെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ 937 ഹെക്ടർ സംരക്ഷിത വനഭൂമി കൂടി ഖനനത്തിന് നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകി. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയ്ക്ക് വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ച് കേരളം. ഫാഷൻ ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെഡ്ഗാല 2026 കേരളത്തിലൊരുക്കിയ പരവതാനി തിളങ്ങിയത്. ഫാഷൻ ഈസ് ആർട്ട് എന്ന ആശയത്തിൽ നടക്കുന്ന മേളയിൽ അതേ തീമിൽ നിന്നു തന്നെയാണ് പരവതാനിയും. വോട്ടെണ്ണലിന് പിന്നാലെ പശ്ചിമബംഗാളിൽ വ്യാപക ആക്രമണം. BJP യുടെയും തൃണമൂലിൻ്റെയും ഓരോ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പല സ്ഥലങ്ങളിലും തൃണമൂൽ ഓഫീസുകൾ തകർക്കപ്പെട്ടു. സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുമുണ്ടായി. തൃണമൂൽ നേതാക്കളെ കരുതൽ തടങ്കലാക്കിയതായും പരാതിയുണ്ട്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഇത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. ജഡ്ജിമാരുടെ എണ്ണം 31-ൽ നിന്ന് 34 ഉയർത്തിയത് 2019. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തേക്കും. ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിണറായി വിജയൻ തന്റെ മനസ്സിലിരിപ്പ് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. വിമാനത്താവളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം US അസഹനീയമാണെന്ന് തങ്ങൾക്കറിയാമെന്നും തങ്ങൾ ഇതുവരെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ലെന്നും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിബാഫ് ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സമുദ്രമേഖലയുടേതെന്ന് പറഞ്ഞ് ഒരു ഭൂപടം ഇറാൻ പ്രസിദ്ധീകരിച്ചു. UAE ഹുജൈറ എണ്ണ വ്യവസായ മേഖലയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UAE ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ക്ഷേത്രോത്സവങ്ങളും പള്ളിത്തിരുനാളുകളും നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുമായി സമഗ്ര മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഹൈക്കോടതി. ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള ചുമതല DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നൽകണം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സൗകര്യം ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 3 പേർ കൊല്ലപ്പെട്ട 2 കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതികളുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു. സർക്കാരും ഇരകളുടെ ബന്ധുക്കളും നൽകിയ അപ്പീലുകൾ തള്ളി. വഡോദര ഘോഡിയാർ നഗറിൽ 2002 February 28 കസംഖാൻ എന്നയാളെ ജീവനോടെ തീയിലിട്ട് കൊന്ന കേസിൽ 5 പേരെ കുറ്റവിമുക്തരാക്കിയ വഡോര സെഷൻസ് കോടതിയുടെ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ച് ഔദ്യോഗിക ഉത്തരവിറങ്ങി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് നടപടി. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ തയ്യാറാക്കുന്ന സമഗ്ര വികസന രേഖയുടെ ഭാഗമായി പഞ്ചായത്ത് തല വികസന സെമിനാർ ജില്ലയിൽ ആദ്യമായി തില്ലങ്കേരി പഞ്ചായത്തിൽ നടത്തി. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം 28 തുടങ്ങും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കുഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. May 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവം ആരംഭിക്കും. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. UAE പിന്മാറ്റത്തിനു പിന്നാലെ പ്രതിദിന എണ്ണയുൽപാദന വീതം വർദ്ധിപ്പിച്ച് OPEC+ 7 രാജ്യങ്ങൾ. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC+ സൗദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈത്ത്, ഒമാൻ എന്നിവയാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. ഇവ 7 ചേർന്ന് ജൂണിൽ പ്രതിദിനം 1.88 ലക്ഷം വീപ്പ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. സ്വതന്ത്ര മാധ്യമമില്ലെങ്കിൽ സമാധാനവും മനുഷ്യാവകാശങ്ങളും പുലരില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന 85% കുറ്റകൃത്യങ്ങളിലും അന്വേഷണം നടക്കുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള മാധ്യമ സ്വാതന്ത്ര്യദിനമായ ഞായറാഴ്ച നൽകിയ സന്ദേശത്തിലാണ് ഗുട്ടറസ് നയം വ്യക്തമാക്കിയത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഞായറാഴ്ച പുലർച്ചെ 4 നില ഭവന സമുച്ചയത്തിന് തീപിടിച്ച് 2 കുടുംബത്തിലെ 9 പേർ മരിച്ചു. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നീങ്ങുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് യാത്രക്കാരൻ പുറത്തു ചാടി. ചെന്നൈ വിമാനത്താവളത്തിൽ നടന്ന സംഭവത്തിൽ പുതുക്കോട്ട സ്വദേശിയായ 34-കാരനെ അറസ്റ്റ് ചെയ്തു. ഷാർജയിൽ നിന്ന് 234 യാത്രക്കാരുമായി ഞായറാഴ്ച പുലർച്ചെ 3:30 ചെന്നൈയിലെത്തിയ എയർ അറേബ്യ വിമാനം പാർക്കിംഗ് ബേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് യുവാവ് എമർജൻസി വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടിയത്. സംഭവത്തെ തുടർന്ന് പ്രധാന റൺവേ 1 മണിക്കൂർ നേരം അടച്ചിട്ടു. ഈ സമയത്തെ വിമാന സർവീസുകൾ 2-ാം റൺവേയിലേക്ക് മാറ്റി. ചെന്നൈയിലിറങ്ങേണ്ട ചില വിമാനങ്ങൾ ബാംഗ്ലൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരായ RK ആനന്ദിനും സുബർണ ശർമ്മയ്ക്കും USA പുലിസ്റ്റർ സമ്മാനം. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഭരണമാറ്റത്തെ തുടർന്ന് ആ പദവിയും രാജിവെച്ചു. 8 വർഷത്തിലേറെയായി എബ്രഹാമാണ് CEO. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാവി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് നടത്തുക. പയ്യന്നൂരിലും കേരളത്തിലും കൂട്ടായ്മകൾ വരുമെന്ന് V. കുഞ്ഞികൃഷ്ണൻ MLA. തെറ്റുതിരുത്തിയാൽ CPMന് നല്ലതെന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിൽ സീറ്റ് കൂടുതൽ LDFനെങ്കിലും വോട്ട് കൂടുതൽ UDFന്. 5 മണ്ഡലങ്ങളിൽ വിജയിച്ച UDF 21,462 വോട്ടാണ് കൂടുതൽ നേടിയത്. UDFന് 7,85,268 വോട്ട് ലഭിച്ചപ്പോൾ 6 ജയിച്ച LDFന് 7,63,806 വോട്ടാണ് ലഭിച്ചത്. BJP നേതൃത്വത്തിലുള്ള NDAക്ക് 1,70,207 വോട്ട് കിട്ടി. കനത്ത തോൽവിയുടെ ആഘാതത്തിന് പിന്നാലെ CPMൽ തിരുത്തലിന് ആവശ്യമായിരുന്നു. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സിനിമാ സീരിയൽ നടൻ ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരിയിൽ സന്തോഷ് കെ നായർ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് പരിക്കേറ്റു. തീർത്ഥാടന കേന്ദ്രമായ പരശ്ശിനിക്കടവിലും ഹിൽടോപ്പ് പാർക്കിംഗ് ഏരിയ സജ്ജമാകുന്നു. പരശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുരയുടെ തൊട്ടുമുകളിലെ കുന്നിൻ ചെരുവിലൂടെ കടന്നു പോകുന്ന പരശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് സിമെന്റ് കട്ട നിരത്തി പാർക്കിംഗ് സ്ഥലം ഒരുക്കുന്നത്. വ്യക്തിവിരോധത്തെ തുടർന്ന് ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീറിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും 4,50,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. 5 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകനായ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് PV ബാലകൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. May 15 വീണ്ടും പരിഗണിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് 6 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയാത്തതിനാൽ TVK നേതാവ് വിജയ്യുടെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയുമാണ് സാധാരണ നിലയിൽ ഗവർണർമാർ ചെയ്യാറ്. എന്നാൽ TVK ഭൂരിപക്ഷം MLA പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ച ശേഷമേ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ആർലേക്കറുടേത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനമിറങ്ങി. ഭരണഘടനാ ചട്ടപ്രകാരം നിയമസഭ പിരിച്ചുവിട്ടതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ വ്യാപകമായ അതിക്രമം. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ബി ജെ പി നേതാവായ ചന്ദ്രനാഥ് രത്താണ് കൊല്ലപ്പെട്ടത്. നോർത്ത് 24 പർഗാന ജില്ലയിലെ മാധ്യമഗ്രാമിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. രത്തിന്റെ വാഹനം പിന്തുടർന്നെത്തിയ അക്രമി സംഘമാണ് വെടിയുതിർത്തത്. വിയറ്റ്നാമുമായുള്ള വ്യാപാരം 2030 ആകുമ്പോഴേക്കും 2.38 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ ഇന്ത്യ. ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 13 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതിനാൽ പരസ്പര സമ്മതപ്രകാരമാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസിലുണ്ടായ തുടർച്ചയായ പരാജയത്തെ തുടർന്നാണ് ട്രംപ് പിന്മാറിയതെന്നും ഇത് ഇറാന്റെ വിജയമാണെന്നും ഇറാൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലെ ഒരു യാത്രക്കാരനുകൂടി ഹാൻഡവൈറസ് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ ആൾ സൂറിച്ചിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സ്വിറ്റ്സർലൻഡ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന എക്സിൽ കുറിച്ചു. രോഗലക്ഷണങ്ങളുള്ള 3 യാത്രക്കാരെ കൂടി കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇവരെ നെതർലൻഡിലേക്കാണ് മാറ്റിയത്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 8 ആയി. രോഗബാധയെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ഡച്ച് ദമ്പതിമാരും ഒരു ജർമ്മൻ പൗരനും നേരത്തെ മരിച്ചിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടെഡ് ടേണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കോ ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നവർക്കോ തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെ കർശന നടപടികളുണ്ടാകും. അപമാനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കും. ദേശീയഗീതത്തിനും ഗാനത്തിനും ഇനി ഒരേ നിയമപരിരക്ഷയും ആദരവും ലഭിക്കും. ഇതിനായി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. ശബരിമല വിഷയത്തിൽ വാദം നടക്കുന്നത് മുൻനിർത്തി അടുത്തയാഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ഈ വിഷയമെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. വാദം 1 മാസം മുൻപേ നിശ്ചയിച്ചതാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസുകൾ തുടങ്ങി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ഫ്ലൈ അദീലിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. 349 പേരാണ് ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 മണിക്കൂറോളം വൈകിയാണ് ആദ്യ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 5:15 സർവീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. കണ്ണൂരിലേക്ക് വിമാനം എത്താൻ വൈകിയതിനെ തുടർന്ന് സർവീസ് വൈകി. 2-ാമത്തെ ഹജ്ജ് വിമാനം ബുധനാഴ്ച രാത്രി 10:15 പുറപ്പെട്ടു. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്.
0: മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICC ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്വേഗം നിറഞ്ഞ് കോൺഗ്രസ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നിയുക്ത MLA നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി. പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് AICC നിരീക്ഷകർ അഭിപ്രായം തേടിയത്. പാർട്ടിയിലെ ഹിതപരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് സ്ഥാപിച്ചാലേ TVK നേതാവ് വിജയനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കൂ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായി. CPM, CPI, VCK കക്ഷികളുടെ പിന്തുണ കത്ത് നേടാനാണ് TVKയുടെ ശ്രമം. TVKയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMK, അണ്ണാ DMK ധാരണയുണ്ടാക്കാനുള്ള അണിയറ നീക്കവും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മമതാ ബാനർജി രാജിവെക്കാത്തതോടെ പശ്ചിമബംഗാൾ നിയമസഭാ ഗവർണർ RN Ravi പിരിച്ചുവിട്ടു. ഇതോടെ രാജിവെക്കില്ലെന്ന മമതയുടെ അവസാന തന്ത്രവും പാഴായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ 4-ാം നാൾ പ്രതികരണവുമായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് എങ്കിലും ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും വിജയം നേടിയ യു ഡി എഫിനെ അഭിനന്ദിക്കുന്നതായും പിണറായി വിജയൻ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും എൽ ഡി എഫിനും ഉണ്ടായതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി. തോൽവിയുടെ വിലയിരുത്തലുകളിൽ സഖാക്കൾക്ക് തുറന്നടിച്ച് പറയാം. നേതൃതലത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർ ക്ഷമാപൂർവ്വം അതെല്ലാം കേൾക്കണം. ലീഗിന് ഉറപ്പായ 4 മന്ത്രിസ്ഥാനങ്ങളിൽ ആളെ നിശ്ചയിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരാണ് മന്ത്രിമാരാവുക. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപവൽക്കരിച്ച പദ്ധതി പുതുക്കും. ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. 45 വാർഷികവും പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കറുടെ 70th ജന്മദിനവും ആഘോഷിക്കുന്നതിന് ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ ഒരുങ്ങി. May 10 നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും. യാത്രാ വരുമാനത്തിൽ കുതിച്ച് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 crore ക്ലബിൽ ഇടം പിടിച്ചു. 319.21 crore രൂപയാണ് സ്റ്റേഷൻ നേടിയത്. രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി നീതി ആയോഗ് റിപ്പോർട്ട്. 10 വർഷത്തിനിടെ സ്വകാര്യ സ്കൂളുകളിലേക്കാണ് കുട്ടികൾ കൂടുതലായി എത്തുന്നതെന്നും നീതി ആയോഗ് ചെയർമാൻ സുമൻ ബെറിയും സിഇഒ നിധി ചിബറും ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട്. അസമിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 12 March. ഹിമന്ത ബിശ്വശർമ്മ തന്നെയാകും മുഖ്യമന്ത്രി. ഖാനപാരയിലെ വെറ്റിനറി ഫീൽഡിലാണ് ചടങ്ങ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതികരണവും ദേശസുരക്ഷയ്ക്കായുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയുമായിരുന്നു സൈനിക നടപടിയെന്നും ഉറച്ച നിലപാട് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st anniversary സാമൂഹിക മാധ്യമങ്ങളിലെ ഡിസ്പ്ലേ ഫോട്ടോകൾ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും
1: നേതാക്കളും. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗറിൽ റീൽസ് ചിത്രീകരിക്കാൻ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ 10 വയസ്സുകാരൻ കോണിപ്പടി തകർന്നു വീണു മരിച്ചു. ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കുട്ടികളെ 14 മണിക്കൂറിന് ശേഷം വ്യോമസേന സുരക്ഷിതമായി താഴെയിറക്കി. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ കാശിറാം ആവാസ് കോളനിയിലാണ് സംഭവം. ഇവിടെ 60 feet ഉയരമുള്ള പഴയ വാട്ടർ ടാങ്കിന് മുകളിൽ 5 കുട്ടികളാണ് കയറിയത്. തിരിച്ചിറങ്ങുന്നതിനിടെ കോണിപ്പടി തകർന്നതോടെ 3 പേർ താഴേക്ക് വീണു. സിദ്ധാർത്ഥ് എന്ന ബാലൻ സംഭവസ്ഥലത്ത് മരിച്ചു. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ബൈക്ക് വൈദ്യുത തൂണിലിടിച്ചു മറിഞ്ഞ് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കോഴിക്കോട് എയർ ക്യാമ്പിലെ കോഴിക്കോട് നരിക്കുനി കുട്ടമ്പൂർ കുന്നത്ത് ശ്യാമിൽ റഹ്മാനാണ് മരിച്ചത്. ചെറുവാഞ്ചേരി കണ്ണവം റോഡിൽ പുളിയൻ പീടികയ്ക്ക് സമീപം കണ്ണവം വനത്തിലാണ് അപകടം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3 വയസ്സുകാരനുൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മരക്കാർക്കണ്ടി വെത്തിലപ്പള്ളി വയലിലെ മുനീറ സെൽവി മുനീറ, മകളുടെ ഭർത്താവ് മുനീർ, പേരക്കുട്ടി മേസിദാൻ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ 6 ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനായിരുന്നു എന്ന് വെളിപ്പെടുത്തലുമായി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട്. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് വെളിപ്പെടുത്തൽ. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ കടന്നെങ്കിലും ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ഫോഗട്ടിന് മെഡൽ നഷ്ടമായിരുന്നു. തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിസംബറിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. എന്നാൽ തന്റെ മടങ്ങിവരവ് തടയാൻ ആസൂത്രണ ശ്രമം നടക്കുകയാണെന്ന് ഫോഗട്ട് ആരോപിക്കുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഭരണഘടനാ സ്ഥാപനങ്ങളും അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കലാപത്തിന്റെ 3rd anniversary ഞായറാഴ്ച ഗാങ്തെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ഹമർ സ്റ്റുഡൻസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവർക്ക് സംഘം നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ തലത്തിൽ May 4 to 10 അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തീപിടുത്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അവബോധം വളർത്തുന്നതിനുമാണ് സുരക്ഷാ വാരാചരണം. സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ എഴുതി. കനത്ത സുരക്ഷയിൽ

0: മൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരെ ഞായറാഴ്ച രാത്രിയോടെ കൊച്ചിയിലെത്തിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ഇൻഡോർ കോർട്ടിൽ നടന്ന ജില്ലാ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെറുപുഷ്പം HS ചന്ദനക്കാമ്പാറയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളും കിരീടം ചൂടി. വനിതാ പോൾവാൾട്ടിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തി തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവൻ. ദേശീയ ഇൻഡോർ ഓപ്പൺ പോൾവാൾട്ട് മീറ്റിൽ 4.23 മീറ്റർ ചാടിയാണ് ഭരണിക പുതിയ ഉയരം കണ്ടെത്തിയത്. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ സെമിഫൈനലിൽ തോറ്റ ഇന്ത്യക്ക് വെങ്കലം. മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യയെ ഫ്രാൻസാണ് തകർത്തത്. IPL ടീം രാജസ്ഥാൻ റോയൽസിന് പുതിയ ഉടമകൾ. കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വ്യവസായ പ്രമുഖരായ മിത്തൽ കുടുംബവും അദർ പൂനവാലയും ചേർന്നാണ് ടീമിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത്.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനതരംഗത്തില് ശ്രീനിവാസനും ജഗദീഷും കസ്തൂരിയും പ്രധാന വേഷത്തിലെത്തുന്ന വിനോദ് റോഷൻ സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ജഗതി ശ്രീകുമാർ, സലീംകുമാർ, കൊച്ചിൻ ഹനീഫ, ബിജു മേനോൻ, ടോണി, കോഴിക്കോട് നാരായണൻ നായർ, കലാഭവൻ റഹ്മാൻ, രാജശ്രീ നായർ, ഉജ്ജ്വല, ശാന്താകുമാരി, ഓമന ഔസേഫ്, ബേബി സുരേന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന, ബാലഭാസ്കറിന്റെ സംഗീതം. ചന്ദ്രശേഖർ, യേശുദാസ്, ചിത്ര, MG ശ്രീകുമാർ, P ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. രാജാമണിയാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം നിറതിങ്കളെ.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ വിനോദ് റോഷന്റെ കഥയിലും തിരക്കഥയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു ഇതുവരെ ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ബാലഭാസ്കറാണ് സംഗീതമൊരുക്കിയത്. ചന്ദ്രശേഖർ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, പി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, തുടർന്ന് ടീ ടൈം ടോക്ക്, 8 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം, 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു, 9 ചാരു കസേര, രാത്രി 10 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 9, മാഡം 26, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പശ്ചിമബംഗാളിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായിരുന്ന സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനത്ത് രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് പിന്തുണ നൽകി CPMഉം CPIയും കത്തു നൽകിയതോടെ TVK നേതാവ് വിജയ് കേവല ഭൂരിപക്ഷത്തോടടുത്തു. എന്നാൽ പിന്തുണ വാഗ്ദാനം ചെയ്ത 2 സീറ്റുള്ള VCK കത്ത് നൽകാത്തത് കാരണം സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. 4 ദിവസമായി തുടരുന്ന ആശയക്കുഴപ്പങ്ങൾക്കിടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് CPMഉം CPIയും TVKക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. ഇടതുപക്ഷത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് VCK നേതാവ് തോൽ തിരുമാളവൻ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഔപചാരിക തീരുമാനം പ്രഖ്യാപിച്ചില്ല. മുസ്ലിം ലീഗ് പിന്തുണ നൽകിയെന്ന് വാർത്ത വന്നിരുന്നുവെങ്കിലും രാത്രി വൈകി അവർ അത് നിഷേധിച്ചു. പിന്തുണ ഉറപ്പു നൽകിക്കൊണ്ട് CPMഉം CPIയും നൽകിയ കത്തുമായി വിജയ് വെള്ളിയാഴ്ച രാത്രി ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടു. ഭൂരിപക്ഷത്തിന് 2 സീറ്റിന്റെ കുറവ് കൂടിയുള്ളതുകൊണ്ട് ഗവർണർ വിജയ്യെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. സത്യപ്രതിജ്ഞ വൈകിപ്പിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നയിക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കുന്നതിനായാണ് TVKക്ക് പിന്തുണ നൽകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖവും CPI സംസ്ഥാന സെക്രട്ടറി M വീരപാണ്ഡ്യനും അറിയിച്ചു. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചേരാതെ പുറത്തുനിന്നുള്ള പിന്തുണയാണ് ഇടതു കക്ഷികൾ നൽകുക. കോൺഗ്രസുമായുള്ള ബന്ധം വേർപെട്ട പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ DMK അംഗങ്ങളുടെ ഇരിപ്പിടം മാറ്റി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാർട്ടി ഉപനേതാവ് കനിമൊഴി സ്പീക്കർക്ക് കത്തയച്ചു. DMK മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം TVK മന്ത്രിസഭയിൽ പങ്കാളിയാകാൻ കോൺഗ്രസ് ബുധനാഴ്ച ഏകപക്ഷീയമായി തീരുമാനിച്ചതോടെയാണ് ഇരു കക്ഷികളും തമ്മിലുള്ള സഖ്യം അവസാനിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധികളുടെ കൂടെയിരുന്ന് ലോക്സഭയിലെ നടപടിക്രമങ്ങളിൽ പങ്കാളിയാവാൻ DMK അംഗങ്ങൾക്ക് കഴിയില്ലെന്ന് സ്പീക്കർ ഓം ബിർളയ്ക്ക് വെള്ളിയാഴ്ച അയച്ച കത്തിൽ കനിമൊഴി ചൂണ്ടിക്കാട്ടി. പുതുച്ചേരിയുടെ 16-ാമത് മുഖ്യമന്ത്രിയായി N രംഗസ്വാമി 13-ാം തീയതി രാവിലെ 11:15 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുമായി ബന്ധപ്പെട്ട 2-ാം ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും കാനഡയും. ഡൽഹി വാണിജ്യ ഭവനിൽ തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ച 4 ദിവസം നീണ്ടു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ആതിഥേയത്വം വഹിച്ചത്. 3-ാം ഘട്ട ചർച്ച ജൂലൈയിൽ കാനഡയിലെ ഒട്ടാവയിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ BJP മന്ത്രി കുൻവർ വിജയ് ഷായെ വിചാരണ ചെയ്യാനുള്ള അനുമതി വൈകുന്നതിൽ മധ്യപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. വൈകിപ്പിച്ചത് മതിയെന്നും ഉത്തരവ് പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം രൂപവൽക്കരിച്ച SIT അന്വേഷണത്തിന് ശേഷം മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ സർക്കാരിനോട് അനുമതി തേടിയെങ്കിലും നൽകിയില്ല. അത് സൂചിപ്പിച്ചാണ് ബെഞ്ചിന്റെ പരാമർശം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾക്കും കരുനീക്കങ്ങൾക്കും വേദിയായി രാജ്യതലസ്ഥാനം. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനാ റിപ്പോർട്ട് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൈമാറി. കേരള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള വിഷയത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് അജയ് മാക്കൻ പറഞ്ഞു. മുസ്ലിം ലീഗും ഘടകകക്ഷികളും VD സതീശന് അനുകൂലമാണല്ലോ എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനങ്ങളുമായി നേതാക്കൾ. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്നും ഇനി പറയാനുള്ളത് പറയാനും കേൾക്കാനും തിരുത്താനും സമയം കണ്ടെത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സമാധാന കരാറിനുള്ള സാധ്യതകളെ അപകടത്തിലാക്കി ഹോർമൂസിൽ വീണ്ടും US-ഇറാൻ ഏറ്റുമുട്ടൽ. കടലിടുക്കിലുണ്ടായിരുന്ന തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഇറാൻ തീരങ്ങളിലും US വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. കടലിടുക്കിന് സമീപമുണ്ടായിരുന്ന തങ്ങളുടെ ചരക്ക് കപ്പലിനെ US ആക്രമിച്ചെന്നും ഇറാൻ അറിയിച്ചു. ആക്രമണത്തിൽ 10 നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 പേരെ കാണാതായി. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് മരണം സ്ഥിരീകരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ റദ്ദാക്കി US അന്താരാഷ്ട്ര വ്യാപാര കോടതി. 1974 വ്യാപാര നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തീരുവ ഈടാക്കൽ അനധികൃതവും നിയമവിരുദ്ധവുമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഷിംഗ്ടൺ സ്റ്റേറ്റും കളിപ്പാട്ട നിർമ്മാതാക്കളായ ബേസിക് ഫണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ബർലാപ് ബാരൽ എന്നീ കമ്പനികളും നൽകിയ ഹർജിയിലാണ് വിധി. ഇവർ ഒടുക്കിയ നികുതി തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു. 24 February 150 ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ US ഏർപ്പെടുത്തിയത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്ന 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അനിയത്തിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 51 കഠിന തടവും 119,000 പിഴയും വിധിച്ച് കോടതി. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കൂത്തുപറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 മാങ്ങാട്ടിടം കണ്ടംകുന്ന് ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജി MT ജലറാണി ശിക്ഷിച്ചത്. 2 ശശികുമാറിന്റെ ഭാര്യയുമായ PR രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പിഴയായി ലഭിക്കുന്ന തുക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണമെന്ന് ലീഗൽ അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ കേന്ദ്രമായ ശ്രീകണ്ഠാപുരത്ത് പ്രകടനം നടത്തി. പടനയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനം നടത്തിയത്. ഇരിക്കൂറിന്റെ ജനകീയ MLA സജീവ് ജോസഫ് 5 തുടരട്ടെ എന്ന മുദ്രാവാക്യവും ഉയർന്നു. KC വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിച്ചാൽ പരാജയപ്പെടുത്തുമെന്നും പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:05 പുറപ്പെടുന്ന ഹജ്ജ് വിമാനത്തിലും സ്ത്രീകൾ മാത്രം. 347 പേരാണ് ശനിയാഴ്ചത്തെ വിമാനത്തിൽ യാത്ര തിരിക്കുക. വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട 2 ഹജ്ജ് വിമാനങ്ങളിലെ യാത്രക്കാരും വനിതകൾ മാത്രമായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടക്കേസിൽ കുറ്റപത്രം തയ്യാറായി. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ച കുറ്റപത്രത്തിൽ എണ്ണിപ്പറയുന്നു. എന്നാൽ ജയിൽ ചാട്ടത്തിന് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഗേറ്റ് സോഷ്യോളജി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കണ്ണൂർ സ്വദേശി VR അമൽമോഹന് 1. 1993 സ്കോർ നേടിയാണ് 1. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസ്, ആർക്കിടെക്ചർ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ ബിരുദതലത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന ദേശീയതല പ്രവേശന പരീക്ഷയാണ് ഗേറ്റ്. കണ്ണൂരിലെ നിയുക്ത MLA TO മോഹനന്റെയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക VR പ്രീതയുടെയും മകനാണ് അമൽ. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കണ്ണൂരിലെ ആറളം ഫാമിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന KM1 എന്ന ആനയെ നിരന്തരം നിരീക്ഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. KM1 എന്ന ആന ആറളം ഫാമിലെ ജനങ്ങൾക്കാകെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്ത ഉപഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് എസ് ഈശ്വർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഫെബ്രുവരിയിൽ അനീഷ് എന്നയാൾ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഹർജിക്കാരനായ ബൈജു പോൾ മാത്യൂസ് ചൂണ്ടിക്കാട്ടി. ഭർത്താവിനൊപ്പം നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന നവവധുവിന് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാറിടിച്ച് ദാരുണാന്ത്യം. 2 സ്കൂട്ടറും ഇടിച്ചുതെറിപ്പിച്ച് നഗരത്തെ നടുക്കിയ അപകട പരമ്പരയിൽ മിനിറ്റുകൾക്കുള്ളിൽ 1 6 ഗുരുതര പരിക്കുമേറ്റു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളിയിലെ നൌഷിജയാണ് കവടിയാർ കുറവൻകോണം റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. കേരളത്തിൽ വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 14 ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം 20 ദിവസങ്ങളിലും കേരളത്തിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ 5 അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം മോറക്കാല തടിയൻ വീട്ടിൽ സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം കുവങ്ങപ്പറമ്പ് കുഴിക്കാടൻ വീട്ടിൽ സനോജ് എന്നിവരെ എറണാകുളം റൂറൽ പോലീസും ശ്രീജ സുധീർ എന്നിവരെ കൊല്ലം കിളിക്കല്ലൂർ പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകളും അനുമതി പത്രങ്ങളും നിർമ്മിച്ച് 3 ഇവർ സംസ്ഥാന വ്യാപകമായി അവയവ വിൽപ്പന നടത്തിവരികയായിരുന്നു. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പെരിങ്ങാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാസർകോട് സ്വദേശി നജീബ് കല്ലത്ര, ഭാര്യ റാഷിദ, എറണാകുളം സ്വദേശി ആസിഫ് എന്നിവർക്കായി അന്വേഷണം ആരംഭിച്ചു. ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച MV ഹോണ്ടിയസ് എന്ന ഡച്ച് ആഡംബര കപ്പലിൽ രണ്ട് ഇന്ത്യക്കാരും. കപ്പലിലെ രണ്ട് ജീവനക്കാർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ബി സി സി ആണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണ് കപ്പലിലുള്ളത്. ഹാൻഡ വൈറസ് ബാധ ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഇന്ത്യക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ICMR കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മേധാവി ഡോക്ടർ നവീൻ കുമാർ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും പേരാവൂർ പഞ്ചായത്തിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ് വീടും കാറുകളും തകർന്നു. തൂണുകളും കമ്പികളും പൊട്ടിവീണ് വൈദ്യുത വിതരണവും തടസ്സപ്പെട്ടു. കനത്ത വേനൽ മഴയിൽ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ 10 കടകളിൽ വെള്ളം കയറി. റോഡുകൾക്കരികിലെ ഓവുചാലുകൾ അടഞ്ഞതാണ് കടകളിലേക്ക് വെള്ളം കയറാനിടയാക്കിയത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4 ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 8 പരാജയപ്പെടുത്തിയത്. ടിബേ സിഗ്മാൻ ചെസ്സിൽ ഇന്ത്യയുടെ അർജുൻ എരിഗാസിയെ ടൈബ്രേക്കറിൽ കീഴടക്കി നോർവെയുടെ മാഗ്നസ് കാൾസന് കിരീടം. പത്രവിശേഷമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 9 വരാഹാവതാരം, മെയ് 10 നാളെ നരസിംഹാവതാരം, മെയ് 11 വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5
2: 35 സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15
2: 3.5 സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: 35 വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിലൂടെ നമുക്ക് ബാബുരാജ് എന്ന അഭിനേതാവിന്റെ അഭിനയ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം.
2: നിങ്ങക്ക്
3: നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണതേ. കറിഞ്ഞിറങ്ങാനുള്ളതല്ല. ആ ഓട്ടത്തിനിടയിൽ എന്റെ കാലിന്റെ കാഫ് ടൈറ്റ് ആയി മച്ചാനെ.
2: അറിയോ
3: എന്താടാ, നിനക്ക് എന്റെ കാലിന്റെ കാഫിന്റെ കാര്യം പറയുമ്പോ ഒരു പുച്ഛം. ബൈ ഭർത്താനോട്,
4: നാളെ പെണ്ണാണല്ലോ.
2: അത് സീനൊന്നുമില്ല ബൈ.
4: പക്ഷെ നീ പേടിക്കണ്ട, നീ ചത്തു മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പോ ഞാനും എന്റെ ഹസും കൂടി നിന്നെ വന്ന് കണ്ട് നിന്റെ ബോഡി നോക്കി രണ്ട് കരച്ചിലും കരഞ്ഞിട്ടേ പോവുള്ളൂ.
3: അണിമൂണിന് ഈ റേഞ്ചിലാണ് അടിയെങ്കിൽ മച്ചു. ഇവക്കടെ കല്യാണം കഴിയുമ്പോഴേക്കും സെബാസ്റ്റ്യൻ സീൻ ഷൂസ് ഇട്ട് ഫോട്ടോയും അതിലേക്ക്.
1: പ്രധാനമായും വില്ലൻ റോളുകളാണ് ബാബുരാജ് കൈകാര്യം ചെയ്യുന്നത്. മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 7 വർഷം ഇദ്ദേഹം അഭിഭാഷകനായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ചലച്ചിത്ര നടിയായ വാണി വിശ്വനാഥാണ് ഭാര്യ.
5: ജോഷി സാറിന്റെ പടങ്ങളിൽ അതിനു മുമ്പ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രജയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ ഒരു കൈൻഡ് ഓഫ് വേഷം എന്നുള്ള രീതിയിൽ, അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും പോലീസിന്റെ കളയുന്ന കഥയെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു SI അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സുബൈറിന് ഡ്രസ്സ് വരുന്നു, CA ഡ്രസ്സ്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് അതിനേലും താഴെ ആയിരിക്കും ഞാൻ എന്നൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു കോസ്റ്റ്യൂം ആണ്, സ്റ്റാറും മറ്റേ ഇതൊക്കെ ഉള്ളവരും. അപ്പൊ നോക്കുമ്പോൾ എനിക്കാണ് ആ കോസ്റ്റ്യൂം. അതെന്താ DIG ക്യാരക്ടർ അങ്ങനെ വരുന്നു. ഓക്കെ, അതൊക്കെ ഇട്ടു. പിന്നെ അതിട്ട് തല്ലുള്ളതാണെന്നിരിക്കും. അതിന് സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അനീഫിക്ക വെച്ചിട്ട് എൻ്റെ എല്ലാവരും വായിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നടാ എന്നാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ജോസഫ് മടച്ചേരി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 4 പേജ് ഡയലോഗ്. എൻ്റെ കിളി അപ്പം തന്നെ പോയി. ഞാൻ ദൈവം, ഞാൻ വിറക്കല്ല ഇത്. അങ്ങനെ ഞാനിത് പറഞ്ഞു. അപ്പം തന്നെ രഞ്ജി പണിക്കരേട്ടൻ വന്നു. പെർഫെക്റ്റ്, നീ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞു നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സുഖമായിട്ട് വരണം, നീ പറഞ്ഞു. അതാണ് ഞാൻ നല്ല പറഞ്ഞത്, മീറ്റർ അല്ല കറക്റ്റ് മീറ്റർ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അതിനകത്ത് ആ സീനിനകത്ത് ഞാൻ ഐശ്വര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പല്ലിശ്ശേരി ചേട്ടടുത്ത് ഡയലോഗ് പറഞ്ഞ അടി, അത് അന്ന് സ്റ്റഡി ക്യാം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. സ്റ്റഡി ക്യാമിലാണ് ഈ ഷോട്ട്. 1 take, 2 take, 3 take, 4 take, 5 take, 6 ഞാനെപ്പോഴത്തേങ്കിലൊക്കെ കൊണ്ടുവന്ന് തെറ്റിക്കും. അങ്ങനൊരു 11 take വന്നപ്പോൾ ഫിലിം അന്നത്തെ പോലെ ഇതല്ല. 11 take ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ബ്രേക്കായി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഇതിലേക്ക് പോയി. അപ്പോൾ ഈ 4 വന്നോട് വെയിറ്റ് ചെയ്യാണ് ആ കാറിലുള്ള സംഭവം. എനിക്ക് വൈകിട്ടൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥ. കാരണം ഇത്രയും വലിയൊരു വേഷം കിട്ടിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റണല്ലോ. നീ എന്താ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ, എന്നിട്ട് ഞാൻ ആ ഡയലോഗ് ഫുള്ളിരുന്ന് പഠിക്കുകയാണ്. എന്തോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് ഇനി ഒന്നും കൂടി ജോഷി സാർ വന്ന് പറഞ്ഞാലോ എന്നോ. ഞാൻ ഫുള്ളിരുന്ന് പഠിച്ച കാലത്ത് ഒന്നും കൂടി അതൊക്കെ പറഞ്ഞു നോക്കി നടന്ന് കറക്റ്റ് ഇതുപോലെ ചെന്ന് കാലത്ത് ചെന്നപ്പോൾ തന്നെ ലാലട്ടം വരാത്തൊരു വരിക, എടാ നമുക്ക് ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി സാർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അനീഫിക്കാണല്ലോ എൻ്റെ സിനിമ, അനീഫയുടെ പടത്തിലേ ആദ്യമായിട്ട് അനീഫ കാലത്തിട്ട് എടാ ഇന്ന് നീ കലക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അനീഫയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോകും. കാരണം ഇതിൻ്റെ എന്താണ് എവിടെ എത്തുമെന്ന് അറിയില്ല. അതാണ് പ്രജ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ, എനിക്ക് അതിനകത്ത് കടപ്പാടുള്ള ജോഷി സാറോടും രഞ്ജി പണിക്കരേട്ടനോടും ആണ് എൻ്റെ ഇതുള്ളത്. ഇവർ തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസറും. പിന്നെ അതിനുശേഷം ഞാനതിന് ഡബ്ബിങ്ങിന് വേണ്ടി, അപ്പോൾ എനിക്ക് ഡബ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് രഞ്ജിത് പറഞ്ഞു നീ അങ്ങോട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആനിച്ചേട്ടൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആനി പെരുമ്പാവരാണ്. അപ്പോൾ അവിടുത്തെ കുക്ക് പോയി. അപ്പോൾ ജോഷി സാറിന് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം വേണം. അപ്പോൾ ഞാൻ കയറി ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ജോഷി സാർ ഇത് കൊള്ളാലോ, ഇത് ഡിഫറൻറ്റ് ആരാ. അപ്പോൾ ബാബുരാജാണ് കുക്ക് ചെയ്തത്. അന്ന് അവനോട് പിടിച്ച് ചേർത്ത് അവനെ ഡബ്ബിങ്ങ് ലാസ്റ്റിലേക്ക് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുക്കും അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ കയറി ഡബ് ചെയ്യും. രഞ്ജി പണിക്കരേട്ടനെ ഇരിക്കണേ പറയാനായിട്ട് അങ്ങനെയാണ് അതിനകത്താണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശമ്പളം, ആദ്യമായിട്ട് ശമ്പളം എനിക്കെന്തോ പറഞ്ഞ ശമ്പളത്തിൻ്റെ 2 paisa എനിക്ക് തന്നത് പടത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് തെറ്റാണോ ചെക്ക് എന്ന് പറഞ്ഞു. അല്ലടാ അതിരുന്നോട്ടെ. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുടെ സിനിമയാണത്.
1: എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ PJ ജേക്കബിൻ്റെയും കാർമലിൻ്റെയും മകനായി 1970 March 5 ജനനം. ബാബുരാജ് ജേക്കബ് എന്നതാണ് മുഴുവൻ പേര്. ആലുവ UC കോളേജ്, എറണാകുളം മഹാരാജാസ് ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി.
5: ഇന്നത്തെ പോലെ അല്ല അന്ന്. ഈ ഇന്നിപ്പോൾ സിനിമ കുറച്ചുകൂടി ജനകീയമായി. ഞാൻ ആദ്യം പടം ചെയ്യുന്നത് 98 വാണി തന്നെ അഭിനയിച്ച പടമൊക്കെ ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം മാറി. ഞാൻ 94 ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഏറ്റവും വലിയ ഓട്ടം നമ്മൾ ഈ ഫിലിമിന് വേണ്ടിയുള്ള ഓട്ടമാണ്. കാരണം 50 ക്യാൻ 60 ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് 100 ക്യാൻ ഫിലിമാവും. അന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലത്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാൻ ഈ ക്ലൈമാക്സിൻ്റെ സമയത്തായിരിക്കും ഈ സാധനം തീരുന്നത്. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മളൊരു ഓട്ടം ഉണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക്, അവിടെ നിന്നൊരു ക്യാൻ കടം വാങ്ങിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഇന്നിപ്പോൾ ആ സമയത്ത് എത്രയോ റീടേക്കുകളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അന്നത്തെ ഡയറക്ടർമാരെ നമ്മൾ സ്തുതിക്കണം. പ്രത്യേകിച്ച് ഐ വി ശശി സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത്രയും മൾട്ടി സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു മോണിറ്ററോ ഒരു സ്പോട്ട് എഡിറ്ററോ ഈവൻ അദ്ദേഹത്തിന് കാണാൻ പോലും പറ്റില്ല. ഈ ക്യാമറമാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിട്ടാണ് അന്ന് സിനിമ പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് ആർക്കും സിനിമ ചെയ്യാം. കാരണം ഷോർട്ട് എഡിറ്റർ അടുത്തുണ്ട്, ഇങ്ങനൊരു ഷോർട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ എടുക്കുകയാണ്. അന്ന് പഠിക്കണമായിരുന്നു.

0: കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു കഥാപാത്രം. വില്ലൻ പരിവേഷത്തിൽ നിന്ന് ഹാസ്യകഥാപാത്രത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റമായിരുന്നു കുക്ക് ബാബു. പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച, നാട്ടിൻപുറത്തെ നിഷ്കളങ്കത കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഇത്.
1: ഇല്ല
2: സാറേ. സാറേ ചോറെടുക്കട്ടെ. സാറ് പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ ചെമ്പല്ലിക്കറി.
1: ഇതിന് ഉപ്പില്ലല്ലോ.
2: ഉണ്ടല്ലോ.
1: ഇത് നീ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണോ?
2: എന്താ സാറേ ഇത്?
1: നിന്റെ ഈ അച്ഛനെ ഞാൻ കഴിക്കണോന്ന് എന്തെങ്കിലും വെട്ടിക്കൂട്ടി തന്ന വിഴുങ്ങിക്കോളും വിചാരിച്ചോ നീ? മാസമാസം ശമ്പളം എണ്ണി തരുന്നുണ്ടല്ലോ, വായു വെച്ച് കഴിക്കാമെന്ന് വല്ല ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വാ. ചെല്ല്.
2: സാറെനിക്ക് പണിയറിയില്ല എന്ന് മാത്രം പറയരുതട്ട.
1: പറഞ്ഞ നീ എന്നെ എന്താ തല്ലുവോ? തല്ലടാ, തല്ലടാ.
3: കള്ളു കുടിച്ച വയറ്റിൽ കിടക്കണം.
1: വയറ്റിലോ വഴിയിലോ കിടക്കും, നീ ആരാടാ പട്ടി ചോദിക്കാൻ? അതെ, വേലക്കാരനെ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. നീ എന്നെ ഉദ്ദേശിക്കാൻ വരണ്ട. ഇവിടെ എനിക്ക് ഒരിത്തരും വേണ്ട. കാളിദാസം 14-ാമത്തെ വയസ്സ് പോലും ഒറ്റക്ക. ഇനി അങ്ങനെ തന്നെ മതി, ഒരിത്തരും വേണ്ട.
2: ജയ് ഹനുമാൻ ഹരേ. സാലഡിൽ ഇനി അധിക കാലം സവാളയൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അല്ല സാറ്, ഇതെന്ത് ഇത്രക്ക് സെന്റി അടിച്ചിരിക്കണേ?
1: ഈ ദേവ് ചേച്ചിയുടെ മോൾ അശ്വതിക്കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോ മാക്സിമം ഒരു 20 വയസ്സ്. ഞാൻ ഒരു വയസ്സനായിരുന്നു.
3: ഓ, അതിനിപ്പോ എന്താ? നമ്മളെ സൽമാനുഷ്ഠിതി കെട്ടിയത് എത്രയോ പ്രായം കുറഞ്ഞ പത്മലക്ഷ്മിയാ, അറിയോ?
2: അതെ, സാറ് നോക്കിക്കോ, ആ ചേച്ചി വിളിക്കും.
4: ബാബു എത്ര നാളായി ഇവിടെ?
2: 5 ഇയേഴ്സ്.
4: വീടോ?
2: ഒട്ടാരക്കര. ഒട്ടാരക്കര.
4: ഇവിടെ എങ്ങനെ എത്തി?
2: ഞാൻ നമ്മുടെ SBIയിലെ മെനോ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം.
4: ഓ,
1: ഹായ് പച്ച.
4: എന്നിട്ട്?
2: ആ, ഈ മെനോ സാറിന്റെ മോളെ കാളിദാസൻ സാറ് പെണ്ണുകാണാമെന്ന്.
4: ആര്? ഇങ്ങേരോ?
2: ആ, നമ്മുടെ കാളിദാസൻ സാറ് തന്നെ. ബാലകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു കൂടെ.
1: നമ്മളാണോ ഉണ്ണിയപ്പുണ്ടാക്കിയത്?
2: അതെ.
1: ഇയാള് കൊട്ടാരക്കരക്കാരന? പോരുന്നോ എന്റെ കൂടെ?
2: സാറ് ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിനെ ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല.
1: തന തിന്നത്താനാ തിന്നത്താനാ തിന്നത്തെന്തിന്നു

0: വണ്ടിയിൽ കുറച്ച് കാച്ചിലി ഇപ്പം എടുത്തു വെച്ചു. നിന്റെ മുഖം തട കടന്നൊരു കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്ന നീ മൂപ്പന് കഴിക്കാനായിട്ട് നിങ്ങൾ എടുത്തു വെക്ക. ആ ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ. എന്താടാ കണ്ണറിഞ്ഞിരിക്കുന്നത്?
1: ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും.
0: എടാ ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല.
1: അപ്പൊ പിന്നെ ഇതെന്തുട്ടാ?
0: എന്താ പ്രശ്നം?
1: എത്ര ദിവസമായി സാറ് പോയിട്ട്. മിനിഞ്ഞാന്ന് സാറ് വരൂന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിനൊരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ.
0: എടാ ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം, പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ.
1: ഒറ്റ പ്രാവശ്യം കാണിച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം.
0: വിന്നാലും പൊളിച്ചു സൂപ്പർ. വിനായകർ കറക്റ്റാ, ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടല്ലേ.
1: അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞല്ലേ സാറേ.
0: എന്റെ കൊണ്ട് ചില സീക്രട്ട് നല്ല കാടൻ മാറ്റി കൊണ്ടുണ്ട് അടിക്കാൻ വേണ്ടിയാണ്. വാ തരാട്ടാ.
1: അല്ല സാറ് പറഞ്ഞ ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്. അയ്യോ.
2: 2009 ബ്ലാക്ക് ഡാലിയ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ

0: ബാബുരാജ് ഒരു സംവിധായകൻ എന്ന നിലയിലും അരങ്ങേറ്റം കുറിച്ചു. സുരേഷ് ഗോപിയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
1: വിവേകിന്റെ അമ്മ?
2: അതെ, എന്താ സാർ?
1: വിവേക് ഇല്ലേ ഇവിടെ? ഒന്ന് വിളിച്ചേ.
2: മോനെ,
1: ഈ KL7B3016 തന്റെ കാറല്ലേ?
3: അതെ.
1: തന്റെ കാർ ഇപ്പൊ എവിടെയുണ്ട്?
3: അതെ, എടോ, പുഴയിൽ നിന്ന് ആ കാർ ഞങ്ങൾക്ക് കിട്ടി. എന്താ, പോലീസ് അത് കണ്ടുപിടിക്കലാ എന്താ വിചാരിച്ചോ?
1: അതെ, കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താ ഉണ്ടായെന്ന് വേം പറഞ്ഞേ.
3: സാർ, എനിക്കൊന്നും അറിയില്ല. എന്റെ കാർ മോഷണം പോയതാണ്.
1: എപ്പോ, എവിടെ വെച്ച്?
3: കോളേജിൽ നിന്ന് നേരെ വന്ന് പോർച്ചിലിട്ടതാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കാണാനില്ല. ഞാനത് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിരുന്നു അന്ന് തന്നെ.
1: ഏത് പോലീസ് സ്റ്റേഷനിൽ?
3: ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനില്ല,
1: സൗത്ത് സ്റ്റേഷൻ.
3: വെളുപ്പിന് ഒരു 3 മണിയായി.
1: അപ്പോ തൻ കാലത്ത് ഉറക്കമെണീറ്റപ്പോഴാണ് കാണണ്ടായെന്ന് പറഞ്ഞത്?
3: അല്ല സർ, ഞാൻ വെളുപ്പിനെ ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് നോക്കിയപ്പോ കണ്ടില്ല.
1: അപ്പോ ഇത് ആരുടെ കാറാ?
3: അത്
1: തന്റെ അല്ലേ?
3: അതെ, ഞാനിപ്പോ വാങ്ങിയതാണ് സർ.
1: റെഡി ക്യാഷ്? താനിങ് വന്നേ. ഉപയോഗിച്ചിരുന്ന കാർ മോഷണം പോയി എന്ന് താൻ കരുതുന്നു. ശരിയായിരിക്കാം, പരാതിയും നൽകി. എന്തായാലും
3: കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സർ.
1: അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് റെഡി ക്യാഷ് കൊടുത്ത് ഇതുപോലൊരു പുതിയ മോഡൽ കാർ വാങ്ങുകയും ചെയ്തു. വെരി ഗുഡ്. എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം.
0: പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മനുഷ്യമൃഗം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ബാബുരാജാണ്. അതുപോലെ നിർമ്മാണം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ വാണി വിശ്വനാഥും.
4: ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ ഒരു മനുഷ്യന് എത്രത്തോളം ദുരവസ്ഥ വരുമോ അതൊക്കെ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ. എനിക്ക് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ എല്ലാം സിനിമകളുടെ ഇത് മാറി. ഇപ്പം ഞാൻ മനുഷ്യമൃഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിനകത്തെ സബ്ജക്റ്റ് അതാണ്. ആഷികബു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടാ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ടാണ് ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. കാരണം അത് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു ഒരു ഒരു സബ്ജക്റ്റാണ് നമ്മളാ പറഞ്ഞത്. കാരണം അത് നമ്മൾ കുറേ മുമ്പേ ചിന്തിച്ചു എന്നൊക്കെ പറയും. ഇന്നൊക്കെ ഈസിയാണ് ആ സംഭവം. ഇപ്പം അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിനകത്ത് തിയേറ്ററിലൊക്കെ ചില സീൻസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തലതാത്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വലുതായിട്ട് സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ അതിനേക്കാളും വളരെ പരസ്യമായിട്ട് നമ്മൾ പറയുന്നു. എനിക്ക് അതിൻ്റെ സെൻസറിന് 22 കട്ടായിരുന്നു. 22 കട്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല, അന്ന് സെൻസറിന് ഇതും കൂടി എടുത്ത് മദ്രാസിൽ ഓടണം. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവരോട് തർക്കിച്ചിട്ടും, കാരണം അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആൾക്കാരത് കാണുമ്പോൾ അതാണ് ആ സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ നമ്മുടെ സിറ്റിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു എല്ലാത്തിലും ഒരു ഒരു സ്ത്രീകൾക്കല്ലേ കഥകളും അധികം പറയാനുള്ളൂ.
0: ബാബുരാജ് അവതരിപ്പിച്ചതിൽ വെച്ച് വേറിട്ട് നിൽക്കുന്നൊരു കഥാപാത്രമാണ് മനുഷ്യമൃഗത്തിലെ ജോണി. തീർത്തും വില്ലൻ പരിവേഷമുള്ള ഒരു കഥാപാത്രമല്ല ഇത്. സിനിമ കാണുന്നവർക്ക് ഈ കഥാപാത്രത്തിനോട് അത്രയധികം താല്പര്യം തോന്നില്ല. മനുഷ്യന്റെ എല്ലാവിധ ദുർചാബല്യങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ജോണി. എന്നാൽ ഏറ്റവും ഒടുവിൽ സിനിമയുടെ അവസാന ഭാഗത്താണ് ജോണി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ അവസ്ഥ പ്രേക്ഷകന് മനസ്സിലാവുന്നത്. വളരെ മനോഹരമായ രീതിയിൽ, ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചു.
5: ഓ,
1: എന്ത് തോന്നി, ഇതൊന്നും പതിവുള്ളല്ലോ.
5: നിനക്കനി ഇവിടുത്തെ കട്ടൻ ചായ പറ്റില്ലല്ലോ. ചായക്കടയിലെ സറായത്തോണ്ടല്ലേ കുടിച്ചാ പറ്റൂ.
6: അപ്പം വിളിക്കണ്ട്, പോട്ടെ.
7: കുറച്ച് മിഠായി. മോള് കാലത്ത് എന്ത് കഴിച്ചു?
6: ഒന്നും കഴിച്ചില്ല.
5: നോക്കണ്ട, അരി അടുപ്പത്തിരിക്ക, നനഞ്ഞ വിറക, കത്താൻ കുറച്ച് പാടാ. ഊരി ഊരി മനുഷ്യ ചാവാറായി.
1: കാലത്തെ ചായക്കടയിൽ നിന്ന് മേടിച്ചെന്നാലും മിണുങ്ങാൻ നോക്ക്.
5: ഓ, എനിക്ക് മാത്രം മിണുങ്ങാ പോരാ, എല്ലാവർക്കും മിണുങ്ങണമല്ലോ. ഒരു ദിവസം 3.5 പൈസ മതി കുടുംബത്തേക്ക്
1: ചെലവരാനാ. മോക്ക് പഠിക്കാൻ പോണ്ടേ?
6: പക്ഷെ അമ്മ പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന്.
1: അമ്മ അങ്ങനെയൊക്കെ പറയും. അപ്പൻ മോക്ക് നല്ലൊരു സ്കൂള് കണ്ടുപിടിച്ചു, നല്ല വെള്ളമുടുപ്പും നീല പാവാടയൊക്കെ ഇട്ട് പോകുന്ന വലിയ സ്കൂൾ. പോണ്ടേ മോക്ക്?
6: എന്നാ അപ്പ എനിക്ക് പോവാൻ പറ്റോ?
1: ഉടനെ പോവാട്ടാ.
6: സ്കൂളിൽ പോകുമ്പോ എനിക്ക് പുതിയ ബാഗ് മേടിച്ചോട്ടപ്പ.
1: അതിനെന്താ മോള്?
8: ജീന വന്ന് കുളിക്കാൻ നോക്ക്, വെള്ളം ചൂടാറും.
5: കോഴിക്കറി കൂട്ടിയ കാലം മറന്നു. കഴിഞ്ഞ അമ്പ പെരുന്നാളിന് കൂട്ടിയതോ? നമുക്കതിനെ വറുത്തരച്ചു വെച്ചാലോ?
7: ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സോഫിയോട് പറഞ്ഞില്ലല്ലേ. അല്ല, ഒരു അനക്കൂല്ലേ അവക്കെന്താ ഈയിടെയായിട്ട് എന്നോട് അടുപ്പക്കുറവ്?
5: നീ എന്തൊരു ദുഷ്ടതരാ ജോണി പറയുന്നത്. ആ കൊച്ചു സമ്മതിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ?
7: അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതിനല്ലേ നിങ്ങളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം തള്ളേ.
5: ഇനിയിപ്പൊ അവള് സമ്മതിച്ചാ തരാ ലിസി സമ്മതിച്ചു, അവള് വല്ല കടുങ്കയും ചെയ്യും.
7: ആര് ലിസിയ? അവളൊരു ചുക്കും ചെയ്യില്ല. കൂടി വന്ന അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കും. അതെ, ഞാൻ അതിന് സോഫിയെ വേറെ വീടെടുത്ത് മാറ്റി താമസിപ്പിച്ചോളാം. ഈ നാട്ടിലല്ല, കുറച്ചകലെ.
5: എന്നാലും കിളിന്ത് പെണ്ണല്ലേ, ഒന്ന് പാകായിട്ട് പോരെ.
7: പോരാ,
5: എന്നാ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം.
7: നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നോക്കട്ടെ എന്ന് പറയാൻ തുടങ്ങിട്ട് മാസം 3 കഴിഞ്ഞു. ചിരിക്കണ്ട, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യം. അവക്ക് വേണ്ട സ്ത്രീധനം പൊന്ന് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് നടക്കുമോ? പറ. ഇനി ഇതൊക്കെ ശരിയായെന്നിരിക്കട്ടെ. കെട്ടണ ചെറുക്കനെ കൊണ്ടുള്ള കഷ്ടപ്പാട് വേറെ. ശരിയല്ലേ?
5: നീ പറഞ്ഞത് ശരിയാ ജോണി. എന്തായാലും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നടക്കുകയാണേ നടക്കട്ടെ. വെള്ളം കൂടിന്നാ
7: തോന്നുന്നു.
5: നീ പറഞ്ഞതൊക്കെ ശരിയാ സോഫിയോട്. ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഉപദേശിച്ചു നോക്കട്ടെ. നടക്കുകയാണേ നിന്റെ ഭാഗ്യം.
7: ആ നടന്നില്ലെങ്കിൽ പിന്നെ അതെ നിങ്ങൾ ഇവിടെ നടക്കേണ്ടി വരും. ഞാൻ വേറെ പണി നോക്കേ. ഇന്ന് മാഷയോടെ എത്തുമെന്ന് എനിക്ക് 100% ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷെ അവസാനത്തെ ബസ്സിൽ കാണാണ്ടായപ്പോ ചെറുതായിട്ടൊന്നും ഞാൻ സംശയിച്ചു.
8: എനിക്കറിയാലോ ഒരു കാരണവും ഇല്ലാതെ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറയില്ല.
7: ഒരു തുള്ളി കഴിക്കാൻ കിടന്നുറങ്ങാം. നമ്മളിപ്പോ ഒരു വയലത്ത് പാറമടയിൽ കരിങ്കല്ലും കയറ്റി വളയം പിടിക്കുമ്പോഴത്തെ ക്ഷീണം ആർക്കെങ്കിലും പറഞ്ഞാ മനസ്സിലാവോ? ഇതൊക്കെ അല്ലേ ആകെയുള്ളൊരു സന്തോഷം മാഷ.
8: എന്തായാലും നീ കണ്ടുപിടിച്ച പുതിയ സ്ഥലം കൊള്ളാം. ഇഷ്ടം പോലെ പണിയിട്ടല്ലേ.
7: കഷ്ടപ്പെടാൻ തയ്യാറാണോ? ജോലിക്കൊരു ക്ഷാമില്ല.
8: പുനലൂര് നീ താമസിച്ചിരുന്ന സ്ഥലത്ത് പണി കൂടിയത് കൊണ്ടല്ലേ രാത്രിക്ക് രാത്രി ആ പോലീസുകാര് നിന്റെ മോളുടെ കരച്ചില് കണ്ടിട്ട് അത്രേ നിന്നെ വെറുതെ വിട്ടത്.
7: അയാൾ അക്കാര്യം ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്നാൽ എനിക്കൊരു ചുക്കൂല്ല. പിന്നെ മാഷന്റെ മോളെ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ, അവള് വലുതായി. കാണിച്ചാരാ മോളെ. ജീന, ജീന കണ്ട എന്റെ മോളെ എങ്ങനെയുണ്ട്?
8: അവളൊരു സുന്ദരിയ. മോളെ എത്രയാ പഠിക്കുന്നത്?
6: ഇപ്പൊ പഠിക്കുന്നില്ല.
8: അതെന്താടോ?
7: ഇവിടെ ഇപ്പൊ പള്ളിവക സ്കൂളിൽ ചേർക്കണം, പഠിക്കാൻ മിടിക്കുക.
8: അത് പിന്നെ അവളുടെ തള്ളി പഠിക്കാൻ ഒട്ടും മോശമല്ലായിരുന്നല്ലോ. നല്ല പഠിപ്പില്ലേ?
7: പഠിപ്പിലൊക്കെ എന്തിരിക്കണ എന്റെ മാഷെ.
8: അത് ശരിയാ.
9: ജീന വാ വന്ന് കിടക്ക്, നേരെ ഒരുപാടായി.
8: നമ്മുടെ ഈ ഒറ്റപ്പോഴും
7: പോവാൻ പറ.
8: ഇനി പേരിട്ട് കൊല്ലം കഴിയാ നിന്നെ കബായപ്പനാകാം.
7: ഞാനിപ്പോ മാഷിനെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ, സോഫിയുടെ കാര്യം.
8: എന്തേ? എന്തായി?
7: തള്ളയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളൂ.
8: അല്ല പിന്നെ നിന്റെ കൂടെ ഞാനുണ്ട്. തള്ളക്കുള്ളതിനേക്കാളും ഉത്തരവാദിത്തം സോഫിയുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ അവളെ ആരാ? അപ്പന്റെ ചേട്ടൻ, വെല്ലപ്പൻ.
7: ഏതായാലും മാഷ് പെരുന്നാള് കഴിഞ്ഞു പോയാ മതി.
8: മതി, എനിക്കൊരു തിരക്കൂല.
7: ഇത്രയും പാത്രങ്ങളൊക്കെ മോള് ഒറ്റയ്ക്ക് കഴുകാ. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി.
0: എല്ലാരും പള്ളി പോയിരിക്കാം കാലത്ത് കുർബാനയ്ക്ക്.
7: ഓ, പറയും പോലെ ഇന്ന് പെരുന്നാളിന് കൊടി കയറുന്ന ദിവസമാണല്ലോ അല്ലേ. മോളെന്താ പോവാഞ്ഞ?
0: എനിക്ക് നല്ല സുഖമില്ല.
7: എന്തു പറ്റി? അതെ, തള്ളയോട് ഞാനൊരു കാര്യം പറയാനേൽപ്പിച്ചിരുന്നു.
0: എന്ത് കാര്യം?
7: ഒന്നും പറഞ്ഞില്ലേ?
10: എനിക്കൊരു 10-15 വയസ്സ് കൂടുതലാണെന്ന് ചോദിച്ചാ വേറെ യാതൊരു കുഴപ്പമില്ല. മോളെ ഞാൻ രാജകുമാരിയെ പോലെ വഴി സത്യം. തള്ളയ്ക്കും നിന്റെ വല്യപ്പനും ഇഷ്ടമാണ്, അതുറപ്പിക്കാനാ ഞാൻ അങ്ങേരുന്നില വിളിച്ചു വരുത്തിയത്. നീ എന്തൊന്നും മിണ്ടാത്ത, ഈ നാട്ടില് വേണ്ട, വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ അടിപൊളി ഒരു വീട്, കൂട്ടിനായി ഈ തള്ളയുണ്ട്. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കിയെന്നില്ലെങ്കിലേ ആരുണ്ടാവാ സഹായിക്കാൻ?
8: എന്താ മണവാളിനും മണവാട്ടിയും കൂടിയ രഹസ്യം പറിച്ചത്?
10: അല്ല, ഞാൻ മാഷ് വന്നത് ഉറപ്പിക്കാനാന്ന് പറയായിരുന്നു. ഇവിടെ ഇല്ല, പള്ളി പോയി.
5: എന്റെ അപ്പനോടും അമ്മയോടും നീ സംസാരിച്ചത് യാതൊരു തെറ്റൂല്ല. ആ കാലമാട വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം തിന്നോ, വേഗം വേറെ മുണങ്ങി കിടക്കാൻ നോക്കടി. കുറേ അടുത്ത് വേഗം മുണുങ്ങ്. അതെ, അവൻ എന്ത് കൊണച്ചം പറഞ്ഞാലും മോൾ ഒന്നും മിണ്ടണ്ട.
7: നിന്റെ തന്തയും തള്ളയും നിന്നെ കാണാൻ വന്നതിന്റെ അഹങ്കാരം അറിഞ്ഞല്ലേ നിനക്കെന്ന്? സഹായിച്ചത് മതിയായില്ല അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിൽ നിന്ന് ആരെയും കൂടി കെട്ടിയെടുപ്പിക്കരുതെന്ന്? മിണ്ടാതിരുന്നോണ കൊന്നുകളഞ്ഞ നോട്ടം കണ്ട അവളുടെ. എന്താടി എന്താടി നോക്കി പഠിക്കണം? ഞാൻ ഈ സോഫിയോട് സംസാരിച്ചത് കുറ്റമായി പോയി അല്ലേ?
9: ശരീരം ആരാന്നൊന്നും നോക്കില്ല ഞാൻ, എറിഞ്ഞു കളയും.
7: നീ വാക്കത്തി എടുത്തല്ലേ?
9: ഇനി എന്റെ കൺമുമ്പിൽ വെച്ചും നിനക്കത് ചെയ്യണമല്ലേ? ഒരുപാടായി നിന്നെ ഞാൻ സഹിക്കുന്നു, ഇനി ഇത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കും.
0: ഒരുപാട് ചിത്രങ്ങളിൽ ബാബുരാജ് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കൂതാശ എന്ന സിനിമയിലെ മെത്രാൻജോയ് എന്ന കഥാപാത്രം വളരെ മികവുറ്റതാണ്. ഈ കഥാപാത്രത്തെ അത്രത്തോളം മനോഹരമാക്കിയ ബാബുരാജിന്റെ അഭിനയം നിരൂപക പ്രശംസ നേടിയതാണ്.
11: എന്റെ പേര് കല്ലൂക്കാരൻ ജോയ്. ഞാനും നല്ലവനായിരുന്നു സാർ. 15 വയസ്സുവരെ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയുടെ കഥ കേട്ട് അപ്പൂപ്പന്റെ കൂടെ വൈദികനാകാൻ ആഗ്രഹിച്ച് ദൈവകാര്യങ്ങൾ മാത്രം പഠിച്ചു വളർന്നവൻ. പിന്നീട് തെറ്റമേ തേടിയുള്ള യാത്ര കൊച്ചിയിലെത്തിച്ചു. വിശന്ന് വലഞ്ഞ് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ കേട്ടു അകലെ ഒരു സ്ത്രീയുടെ കരച്ചിൽ. അമ്മയെ തേടിയുള്ള യാത്ര അറിയാതെ എന്നെ അവിടെ എത്തിച്ചു. കണ്ടത് ഭോഗിച്ചതിന് പൈസ ചോദിച്ചൊരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന രണ്ടുപേർ. സഹിച്ചില്ല സാർ. പോലീസ് സ്റ്റേഷൻ. ഒരു വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് എനിക്ക് പുതുക്കി നൽകിയ മേൽവിലാസം ഗുണ്ടാജോയി. വെലസി സാർ, വെലസി, നന്നായി വെലസി. ഒരു കേസിലും പിടിക്കപ്പെട്ടില്ല. അപ്പോ പങ്കാളികൾ നൽകി പുതിയ പേര് മെത്രാൻ, മെത്രാൻ ജോയ്. പലരും ചെയ്യാൻ മടിച്ച പല പണികളും ചെയ്തു, കേരളത്തിനകത്തും പുറത്തുമല്ല. അതിനിടയിൽ സിനിമാ കഥ പോലെ ഒരു പ്രേമം, വിവാഹം. പക്ഷേ സ്ത്രീകൾ എനിക്ക് വഴിയില്ല സാർ.

0: 1997 പുറത്തിറങ്ങിയ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്, 1998 പുറത്തിറങ്ങിയ കുളിർക്കാറ്റ്, 2000 ദി ഗ്യാങ്, 2011 മനുഷ്യമൃഗം, ഈ ചിത്രങ്ങളുടെയെല്ലാം കഥ ബാബുരാജിൻ്റെതാണ്. അതുപോലെ 2021 ബ്ലാക്ക് കോഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ഗ്രാൻഡ് ഫാദർ, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, മനുഷ്യമൃഗം, സോൾട്ട് ആൻഡ് പെപ്പർ, പോക്കിരി രാജ, പ്രമാണി, ഡാഡി കൂൾ, ബ്ലാക്ക് ഡാലിയ, 2020, ആയുധം, നസ്രാണി, ഇന്ദ്രജിത്ത്, നാദിയെ കൊല്ലപ്പെട്ട രാത്രി, സൂര്യൻ, മിഷൻ 90 ഡേയ്സ്, അതിശയൻ, ഛോട്ടാ മുംബൈ, പ്രണയകാലം, പോത്തൻവാവ, ദി ഡോൺ, ചെസ്, ചിന്താമണി കൊലക്കേസ്, തുറുപ്പ് ഗുലാൻ, കിലുക്കം കിലുകിലുക്കം, രാജമാണിക്യം, ലോകനാഥൻ IAS, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ബാബുരാജ് അഭിനയിച്ച ചിത്രങ്ങളുടെ നിര.
1: ലക്ഷ്മി, ഞങ്ങളിവിടെ കുളത്തിലുണ്ട്.
2: കാലത്തിവിടെ എല്ലാവരും കുളിക്ക.
3: ഹായ്
1: ലക്ഷ്മി.
2: കേടാ, ഞാൻ കോടതി പോയി ഇറങ്ങിയതാ.
3: ഇന്ന് ഞായറാഴ്ച അല്ലേ?
2: അത് ഞാൻ മറന്നു.
4: വെറുതെ അല്ലേ ഇവനെ ഞായറാഴ്ച വക്കീൽ നിന്ന് വിളിക്കുന്നത്.
1: ഞാനും ഏതായാലും ഒന്ന് കുളിച്ചേക്കാം. എന്റെ അമ്മാവ ഇവരിതുവരെ ചെയ്ത ബിസിനസ് പോലെ അല്ല ഈ വാഴ കൃഷി. ഈ വാഴ വാഴ എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിലൊക്കെ കൊല മാത്രമേ ഉള്ളൂ. എന്നാൽ വാഴ കൃഷി അടിമുടി ലാഭ. ഉദാഹരണത്തിന് വാഴപ്പിണ്ടി, ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഔഷധം ഈ ഭൂലോകത്തുണ്ടോ? പിന്നെ പിണ്ടിത്തോരൻ, പിണ്ടിക്കറി, പിണ്ടി ജ്യൂസ്, പിണ്ടി പെരുന്നാള്.
5: അമ്മാമേ, എവിടെ മലയാളി ഉണ്ടോ അവിടെ ഒരു സദ്യ ഉണ്ട്, എവിടെ സദ്യ ഉണ്ടോ അവിടെ ഒരു വാഴലിയുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വാഴയില കയറ്റുമതി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ അമ്മാമയ്ക്ക് എന്ത് മനസ്സിലായി?
4: ഒന്നും മനസ്സിലായിട്ടില്ല.
5: എന്റെ അമ്മാമേ, ആദ്യം വേണ്ട ചങ്കൂറ്റ. ഈ ലക്ഷ്മി ഇന്ന് ഒരു കേസ് ചെയ്യിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവൻ കോടതി പോയിരുന്നുണ്ടോ?
2: അതെ,
5: അതാണ് ചങ്കൂറ്റ.
4: എന്റെ ബാലകൃഷ്ണ ചങ്കൂറ്റ മാത്രം.
5: എന്ത് രസാടാ വാഴ ഇങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുന്ന കാണാൻ.
2: അപ്പൊ കൊലച്ചു കഴിഞ്ഞാലോ? എന്തായാലും കണ്ണു കിട്ടാതിരിക്കാൻ ഒരു കോലം വെക്കണം.
5: നിനക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും.
2: ഏയ്, എനിക്ക് കൂടുതൽ പോണം.
5: എന്നാ പിന്നെ കോലം വെക്കും. ഈ വാഴലയിലൊക്കെ ഉണ്ണാൻ എന്താ ഒരു രുചി.
2: അതെ അതെ,
5: ഞാൻ മോഹസ്തുതി പറയല്ല, ലക്ഷ്മിയെ പോലെ ഇത്രയും ബിസിനസ് മൈൻഡ് ഉള്ള ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല.
2: കേട്ടോ മാവാ, തൊട്ടടുത്തിരുത്തി കൊണ്ട് പറയല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ് മാനെ ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. അല്ലേടാ
5: ലക്ഷ്മി, നിന്റെ ബുദ്ധിയും എന്റെ പ്രയത്നവും കൂടെ ആയപ്പോ നമ്മുടെ ഭാരതത്തോട്ടം ഫലഭൂഷ്ടായത് കണ്ടില്ലേ? ഇപ്പൊ ആ തോട്ടം കണ്ട അപ്പു അമഞ്ഞിട്ടു.
6: ശക്തമായ കാറ്റ്, വൻ കൃഷിനാശം. പൊള്ളാച്ചിയിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിൽ മലയാളികളുടെ അടക്കം ഒട്ടനവധി പേരുടെ കൃഷി നശിച്ചു.
2: നല്ല പരിചയമുള്ള സ്ഥലമല്ലേ
5: ലക്ഷ്മി? നമ്മുടെ തോട്ടല്ലേ?
2: ഇപ്പൊ അപ്പുവാമഞ്ഞിട്ട്
5: ഇത്രേ പുളിശ്ശേരി പുളിശ്ശേരി തീർന്നു.
2: എന്നാ വേണ്ട,
4: നിർത്തിയോ
5: തൽക്കാലം.
4: എങ്കിൽ ഇതോടെ നിർത്തിക്കോണം ഈ കൂട്ടുകെട്ട്. നീ ഇവനെയൊക്കെ 10 വയസ്സിന് മൂത്തമല്ലേ, തലമുടി നരച്ചു തുടങ്ങിയല്ലോ, അതിന്റെ പകത്തിൽ വേണമെങ്കിലും കാണിക്കണ്ടേ? ഇന്നലെ നീ ഒരു മജിസ്ട്രേറ്റിന്റെ മോനല്ലേ
5: ലക്ഷ്മി?
4: നീ മിണ്ടി പോരുത്, ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു. ഇനി ഇത്തരം പുതിയ പദ്ധതികളുമായിട്ട് എന്റെ 7 അയലൊക്കത്ത് വന്നു പോരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട.
2: വയറ് നിറഞ്ഞില്ല
5: ലക്ഷ്മി, നിറച്ചിട്ട് പോ.
2: പുളിശ്ശേരി തീർന്നു.
5: ചമ്മന്തി വെച്ചടിച്ചിട്ട്.
2: ആയിക്കോട്ടെ. ചതിച്ചത് വാഴയല്ല ബാലകൃഷ്ണ, കാറ്റാ. ഭാഗ്യം ഇപ്പോ കാറ്റിന്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
5: നീ എന്തീ പറഞ്ഞു വരുന്നത്?
2: നമുക്ക് അവിടെ ഒരു വിൻമിൽ സ്ഥാപിച്ചാലോ?
5: വിൻമില്ലോ?
2: എടാ വിൻമില്ല്, കാറ്റാടിയന്ത്രം. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലത്ത് ഒരു വിൻമിൽ സ്ഥാപിച്ചാൽ എത്ര മെഗാവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്കറിയോ?
5: കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ചുക്കും ചുണ്ടാൻ പറയില്ല.
2: അറിയില്ലല്ലോ.
5: ഇല്ല,
2: വേണ്ട. പട്ടാല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
5: ഇല്ല.
2: ഹെഡ് ഓഫീസ് മുംബൈയിലാണ്, ഒരു ബ്രാഞ്ച് കൊച്ചിയിലുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, റിയൽ എസ്റ്റേറ്റ്, വിൻഡ്മില്ല്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഓട്ടോമൊബൈൽസ് എന്നു വേണ്ട 100 കണക്കിന് ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വലിയ കമ്പനിയാ. അതിന്റെ MD ഒരു രാജ്കുമാർ പട്ടാല, എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്താ. വളരെ അടുത്ത ബന്ധാ.
5: പുതിയൊരു ബിസിനസ് അത് വേണോ?
2: വേണം. നമുക്ക് ഇന്ന് തന്നെ പോയി മുട്ടാം.
5: ഈ പട്ടാല ഹിന്ദിക്കാരനല്ലേ?
2: അതെ.
5: എന്റെ ഹിന്ദി എത്ര പോരാ.
2: എന്നാ നീ ഇംഗ്ലീഷിൽ പറഞ്ഞോ?
5: അത് പിന്നെ അറിയാത്തോണ്ട് കുഴപ്പമില്ല.
2: ആർക്ക്?
5: എനിക്ക്.
2: എടാ, അയാള് മലയാളം നല്ല സുന്ദരമായിട്ട് പറയും. വർഷങ്ങളായിട്ട് കേരളമായിട്ടുള്ള ബന്ധം അറിയോ?
5: ആണോ? ഞാൻ എന്നെ കുറിച്ച് എന്തൊക്കെ നുണയാണ് അയാളോട് പറയേണ്ടത്?
2: ഒന്നും പറയണ്ട. നിന്റെ ജാതകവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നീ അധികം സംസാരിച്ച് കൊളവൊക്കെ ബാലകൃഷ്ണ.
5: ഇല്ല.
2: പട്ടാല സാറിനൊന്ന് കാണാൻ വന്നതാ. മിസ്റ്റർ രാജ്കുമാർ പട്ടാല
7: അന്തർ ഹേ ആപ്ക നാം
2: മേ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ ഹോ ഇത് ബാലകൃഷ്ണൻ ഹേ താങ്ക് യു
7: പപ്പാജി അന്തർ ബൈത്തേ
2: നിനക്കന്തര ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത ഋഷിസംഗിന്റെ മുഖഭാവം പട്ടാളയുടെ മോളാണത് തട്ടികളയും
5: എന്തു സുന്ദരിയടാ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 20 ദിവസമായി ഇതൊന്ന് ചെറുതായിട്ട് അനങ്ങിയത് പോലുമില്ലല്ലോടാ
2: എടാ ഈ കാറ്റില് മറ്റു വിൻമില്ലൊക്കെ അനങ്ങുന്നുണ്ടല്ലോ ഇനിയിപ്പോ കാറ്റിന്റെ ശക്തി പോരാഞ്ഞിട്ടായിരിക്കോ നമ്മുടെ ഈ സാധനം കറങ്ങാത്ത
5: എന്റെ തല കറങ്ങാ
0: ഒരുപാട് ചിത്രങ്ങളിൽ ഇതിനോടകം തന്നെ ബാബുരാജ് അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരാനുമുണ്ട്. ഈ അതുല്യ കലാകാരനിൽ നിന്നും വേറിട്ട ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ അശ്വിനി.
8: താരസ്വരം നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം
9: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ വാർഷികാഘോഷം സ്റ്റാർസ് ഗാല ഇന്ന് വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യപ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.
10: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
11: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
10: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
11: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
10: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
11: കൊക്കനട്ട്.
10: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
11: ഫോൺ 9188951780.
10: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറക് വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
10: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
10: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
10: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
12: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
12: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
12: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
12: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: കേൾക്കാം നാടോടി കഥകൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: വളയം

0: വളയത്തിലേക്ക് സ്വാഗതം. ഇത് വളയം പിടിക്കുന്നവരുടെ പരിപാടിയാണ്. വാഹനം ഓടിക്കുന്നവർ അവരുടെ അനുഭവങ്ങളും അതുപോലെ കുടുംബവിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടും, പേരൊക്കെ പറയും.
1: എൻ്റെ പേര് രജിത്ത്, ശിവപുരം തെരുവിലാണ് വീട്. ശിവപുരം ഗണേശക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു വ്യക്തിയാണ്.
0: വീട്ടിലാരൊക്കെയുള്ള
1: ഭാര്യ, രണ്ട് കുട്ടികൾ.
0: അവരുടെ പേര്?
1: ഭാര്യൻ്റെ പേര് രമ്യ, മോൻ്റെ പേര് യതികൃഷ്ണ, മോളെ പേര് അനാമിക.
0: കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മോന് 10-ാം ക്ലാസ്സിലാണ്, പിന്നെ മോള് 7-ാം ക്ലാസ്സിൽ.
0: 7-ാം ക്ലാസ്സിൽ. ശിവപുരത്തുനിന്നാണ് ഓട്ടോ ഓടിക്കുന്നത്?
1: ആ, ശിവപുരത്തു.
0: എത്ര വർഷമായി?
1: ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി.
0: 8 വർഷത്തോളമായി. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് പോയതിന് ശേഷമാണോ ഡ്രൈവറായി വന്നത്?
1: സ്കൂള് കഴിഞ്ഞ ഉടൻ തന്നെ പെയിന്റിങ്ങിലേക്ക്. പെയിന്റിംഗ് പണിയിലാണ്
0: ആദ്യത്തെ ജോലി.
1: പെയിന്റിംഗ് ആണ്.
0: പിന്നെ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
1: ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പെയിന്റിങ്ങിന് മുകളിലെല്ലാം കയറേണ്ട ഒരു പ്രയാസമെല്ലാം കൊണ്ട് അത് തൽക്കാലം ഒഴിവാക്കി ഓട്ടോ എടുക്കാന്നുള്ളൊരു രീതിയിലേക്ക് വന്നു.
0: പഠിക്കുന്ന കാലത്ത് ഡ്രൈവിങ്ങിനോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ? കുട്ടികൾക്ക് പൊതുവെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞൊരു താല്പര്യമുള്ള കാര്യമായിരിക്കുമല്ലോ.
1: ഓ, ചെറുപ്പത്തില് സൈക്കിൾ ഓടിക്കുക, ബ്രേക്ക് പോലും ഇല്ലാതെ സൈക്കിൾ എടുത്തിട്ടാണ് പോവുക. അന്നേരം നിലവിൽ വാടകക്കൊക്കെ സൈക്കിൾ ഷാപ്പ് എൻ്റെ അവിടെ അച്ഛന്റെ വീടിയെ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഖാന്റെ മട്ടന്നൂരിലൊരു മുഹമ്മദ് ഖാന്റെ കട ഉണ്ടായിരുന്നു, വാടക കൊടുക്കുന്നു. അപ്പൊ അവിടെ കണക്ക് എഴുതാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഉത്തരത്തെ സമയം എടുത്തു, ഏത് സമയത്ത് പോയി എന്നുള്ളത് എഴുതി വെക്കലായിരുന്നു പണി. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഏത് സൈക്കിൾ വാടകയിലും എടുത്ത് പോവാനുള്ളത് ഓടിക്കാൻ വേണ്ടിട്ട്.
0: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങള് അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് ബൈക്ക് പോലും വാടക കൊടുക്കുന്ന അവസ്ഥ മാറി, പകരം സ്വന്തം ബൈക്ക് എടുത്ത് പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെത്തി. ഒരു കാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത്, സൈക്കിൾ വാടക എടുത്ത് ചെറിയ പൈസ കൊടുത്ത് മണിക്കൂറുകളോളം ഓടിച്ചിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഇപ്പോ പലർക്കും അത് മനസ്സിലാവില്ല. അതേ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയോ. അച്ഛന്റെ കടയിലാണോ? സ്വന്തം കടയിലാണ്? ശിവപുരത്ത്?
1: അച്ഛന്റെ തുണിപ്പൊടിയും പിന്നെ ചായപ്പൊടിയെല്ലാം ഉണ്ട്.
0: ശിവപുരത്ത് എവിടാ?
1: ശിവപുരം അങ്ങാടി പള്ളീന്റെ തൊട്ടിപ്പുറത്തെ
0: തൊട്ടടുത്ത്.
1: തൊട്ടടുത്തായിട്ട് ഇപ്പൊ അവിടെ KSU ഓഫീസ് എല്ലാം ഉണ്ട്. അതെന്റെ ഏട്ടന്റെ ബിൽഡിങ്ങിലാണ്. അവിടെ ഇപ്പം കടയുണ്ട്, മറ്റു കടകളിലുണ്ട്.
0: അങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു.
1: ആ, സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. സൈക്കിൾ എടുത്ത് പോയാൽ തന്നെ എല്ലാരും പൈസ തരണമെന്നൊന്നും ഇല്ല. അത് ആ സമയം എല്ലാം അവിടെ മൂലക്കാടെ കൊണ്ടുപോയിട്ട് ഓടിക്കളയും.
0: ഈ കൊണ്ടുപോയ ആൾക്കാർ സൈക്കിള് തന്നെ തിരിച്ചു കൊണ്ടുവരാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ട്.
0: അതുണ്ടാവും.
1: അത് ഒന്നിക്കല് പഞ്ചറായിട്ടുള്ള എവിടെയും കെട്ടിട്ട് പോയിട്ട് നമ്മള് തേടി പിടിച്ചിട്ട് കൊണ്ടുവന്ന അവസ്ഥയിലുണ്ട്. പൈസ ആരുടെ അങ്ങനെ

0: അതെ, അന്ന് ഏറ്റവും ചുരുങ്ങിയ വാടക, ഏറ്റവും കുറഞ്ഞ വാടക എത്രയായിരിക്കും?
1: അന്നൊക്കെ അത് കൃത്യമായ ഓർമ്മയില്ലെങ്കിലും ചെറിയ പൈസയേ ഉള്ളൂ, മണിക്കൂറിന് 2 രൂപ
0: അത്രയേ ഉള്ളൂ,
1: അങ്ങനെയല്ലേ ഉള്ളൂ.
0: അതുപോലും കൃത്യമായിട്ട് തരാത്തവരാണ്.
1: അതായത് ഒരു 90 കാലഘട്ടത്തിൽ 10 വയസ്സുള്ള സമയത്ത്.
0: അതൊരു പ്രത്യേക രസമല്ലേ ഇപ്പൊ ഓർമ്മിക്കുമ്പോ?
1: ഓ, അന്ന് എന്ന് പറഞ്ഞാല് പിന്നെ സൈക്കിൾ ഓടിക്കാതെ വരുമ്പോ വലിയൊരു കാറിൽ എടുത്തു പോകുന്നതിന്റെ ഒരു തന്നെയാണ്. സൈക്കിൾ ഞാൻ ഓടിക്കാതെ
0: ഇന്ന് ആ താല്പര്യം ഇല്ലാതായി അല്ലേ? എല്ലാവർക്കും ബൈക്ക്,
1: എല്ലാരും ബൈക്ക്, ഇപ്പൊ എല്ലാരും ബൈക്കല്ലേ, കുട്ടികളും സൈക്കിൾ ഓടിക്കുന്നില്ലല്ലോ.
0: അപ്പൊ ഈ സൈക്കിൾ എടുത്ത് പോയി വീട്ടിൽ നിന്ന് അടികൊണ്ടിട്ടുണ്ടോ?
1: അച്ഛനിപ്പം ഇത് ഒന്നാമത് അപകടം വരുന്ന ഉണ്ടാന്ന് പറയുന്നത്, ചെക്കനെ കൊടുക്കാൻ പാടില്ല, സൈക്കിളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയും.
0: പക്ഷെ എന്നാലും എടുത്തിട്ട് പോകും. പഠിച്ചത് ശിവൂർ സ്കൂളല്ലേ?
1: ശിവൂർ സ്കൂളിലാണ്.
0: അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പെയിന്റിങ്ങിന്റെ പണി,
1: പെയിന്റിങ്ങിലേക്ക്
0: കയറ്റം, ഉയരം ഉയരത്തിൽ കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്
1: അത് ഒഴിവാക്കിയിട്ടല്ല, ഒരു 15 വർഷത്തോളം 95 SLC എഴുതി. അപ്പോ ഒരു 15 വയസ്സ് സമയത്താണല്ലോ SLC എഴുതുന്നത്. അപ്പൊ ആ SLC കഴിഞ്ഞ 95 ഞാൻ പെയിന്റിങ്ങിലേക്ക്, അന്നേരം അത്രേ ആൾക്കാരുള്ള പെയിന്റിങ്ങിനെ ഉള്ളൂ. അപ്പോ സല്ലാട്ടൻ എന്ന് പറഞ്ഞൊരു നമ്മളൊരു
0: ഗുരു,
1: ആ ഗുരു, അദ്ദേഹം പിന്നെ വിരുന്നെന്ന് ചോദിച്ചു, പെയിന്റിങ്ങിന് പോയി. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പോഴും ഇപ്പം പെയിന്റിങ്ങിന്റെ രീതി മാറി. ഇപ്പൊ എന്ന് പറഞ്ഞാല് നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് റോള് കൊണ്ട് അടിക്കാം, മുകളിലൊന്നും ഉയരത്തിൽ കയറേണ്ടിയില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓട്ടോറിക്ഷന്റെ പണിയെല്ലാം വളരെ കുറവാണ്,
0: അതുകൊണ്ട്
1: വീണ്ടും പെയിന്റിങ് തന്നെയാണുള്ളത്.
0: അത് ശരി, പഴയ പണിയിലേക്ക് തിരിച്ചുപോയി,
1: തിരിച്ചുപോയി, പഴയ ഗുരുദാതന്റെ കൂടെ തന്നെ ഇപ്പൊ ഉള്ളത്.
0: അപ്പൊ സ്റ്റാൻഡില് പണി കുറയാനുള്ള കാരണം എല്ലാവർക്കും വണ്ടി വന്നതാണോ അല്ല വണ്ടിയുടെ എണ്ണം കൂടിയതാണോ?
1: എണ്ണം കൂടിയത് കൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും സ്വന്തമായി സ്കൂട്ടിയും സ്വന്തമായിട്ട് വാഹനങ്ങൾ എല്ലാവർക്കും ഇപ്പൊ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അരി വാങ്ങിയാലും എന്തെങ്കിലുമായിട്ട് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു പണി മാത്രമല്ലാണ്ട് ഫാമിലി ആയിട്ടുള്ള അത് മാത്രമല്ല, ഇപ്പൊ 4-wheel വണ്ടിയാണ് അധികാളും ലോങ് ട്രിപ്പിനെല്ലാം പിടിക്കും, അല്ല ലോക്കലായിട്ടുള്ള ഇതിന് ആരെങ്കിലും വണ്ടി പിടിക്കും.
0: അതാണ് സ്റ്റാൻഡിൽ കുറെ സമയം വെച്ചാലും വളരെ ചെറിയ ദൂരം മാത്രമേ പോകാനുണ്ടാവും. അപ്പൊ കൂടുതൽ സമയവും ഒരു ദിവസത്തിൽ സ്റ്റാൻഡിൽ ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുന്ന
1: അവസ്ഥ,
0: അതൊരു മടുപ്പല്ലേ?
1: ഓ, അത് മടുപ്പന്നെയാണ്. പണിയുണ്ട വിഷയം ഇല്ല, കാരണം പണിയില്ലാണ്ട് നിൽക്കുമ്പോന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരുന്നിട്ട്
0: ഈ സമയത്ത് എന്താ ചെയ്യ?
1: ഈ സമയത്തൊന്നും ഇല്ല, നമ്മളാടെ ഇരുന്നിട്ട് ആരും കുറ്റില്ല, ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കും. ഞാനിപ്പോ സ്കൂളിന്റെ അടുത്താണ്, നമ്മളെ അതേ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ സുഹൃത്തുക്കളും എല്ലാം, ചെറുപ്പം മുതലേ സ്കൂളിന്റെ അടുത്ത് ആടെയാണ്. നമ്മൾ അങ്ങാടിയായിട്ട് അത്ര കൂടുതൽ പോകുന്നല്ലാണ്ട് ആദ്യം അങ്ങാടിക്ക് കുറെ 1-2 വർഷം അങ്ങാടിക്ക് വണ്ടി വെച്ചിരുന്നു, പിന്നീട് പിന്നെ സ്കൂളിന്റെ അടുത്ത്. ഇപ്പം വെച്ചാല് പെയിന്റിങ്ങിന് പണി ഇല്ലാത്ത ദിവസം മാത്രം ഇപ്പം ചന്ദ്രാട്ടം വിളിച്ചു. അപ്പൊ അങ്ങനെ ആരും വിളിച്ചാല് പെയിന്റിങ് ഇല്ലാത്ത സമയത്ത് മാത്രമേ
0: വണ്ടി
1: എടുക്കാറുള്ളൂ.
0: രാവിലെ തൊട്ട്
1: മെയിനായിട്ട് ഇപ്പം പെയിന്റിങ് പണി തന്നെ.
0: അതെ, രാവിലെ മുതൽ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇരിക്കുക എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ചൂട് ഓട്ടോയില് പ്രത്യേകിച്ച് മറ്റ് AC സൗകര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോ ആ വെയിലിൽ ചൂട് അനുഭവിച്ചുകൊണ്ട് വേണം ഈ നിരയിൽ ഇരിക്കാൻ അല്ലേ?
1: പിന്നെന്ന് പറഞ്ഞാല് ഈ 30 rupees ലോക്കല് വാങ്ങി എന്നാ ചെറിയൊരു പൈസയാവും, വലിയൊരു 100 rupees കിട്ടിയാൽ തന്നെ 10-20 rupees എണ്ണ അടിച്ച് വീട്ടിലേക്ക് എന്തോ സാധനം വാങ്ങിയാല്
0: അന്നത്തെ ദിവസം അന്നത്തെ
1: ഇല്ല, ഒന്നിച്ച് 1000 ആകുന്നൊരു രീതിയില്ല. നേരെ മറിച്ച് ഒരു പെയിന്റിങ്ങെല്ലാം പോയാല് 3-4 days പണിയെടുത്താൽ നമുക്കൊരു നല്ല തുക കയ്യില് വരും. അതുകൊണ്ട് നമുക്ക് കുറിയായാലും കാര്യങ്ങളായാലും എല്ലാം അടക്കാനെല്ലാം പറ്റും.
0: അതുകൊണ്ട് ഒരു തിരിച്ചുപോക്കിന്റെ പാതയിലാണ്.
1: ആ,
0: വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പരിപാടി?
1: വീട്ടിലെത്തിയാലെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്ന് പറഞ്ഞാല് വീട്ടില് എന്താന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഞാനും
0: സഹായിക്കും.
1: സഹായിക്കലെന്നല്ല, കൂടെ നിന്നിട്ട് ഒരു മത്സ്യം വാങ്ങി അതെല്ലാം പാകം ചെയ്യാൻ ഞാൻ തന്നെയായിരിക്കും.
0: നല്ലൊരു പാചകക്കാരൻ കൂടിയാണ്.
1: ആ, ഭക്ഷണം
0: വീട്ടുകാരെ നന്നായി സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്.
1: ഓ,
0: കല്യാണം?
1: കല്യാണം എന്ന് പറഞ്ഞാല് എന്റെ കുടുംബത്തിൽ തന്നെയാണ് കല്യാണം കഴിച്ചത്. അച്ഛന്റെ മരുവോളയാണ്, മരുവോള മോള,
0: മരുവോള മോളയാണ്,
1: കുട്ടിയുടെ ഭാര്യ വീട്.
0: കുടുംബത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിനിടയിൽ ആളെ കണ്ടുവച്ചു?
1: ആ, അതന്നെ കുടുംബത്തിൽ. അവിടെ കുട്ടിയുടെ ഉത്സവത്തിന് അധികവും നമ്മൾ ഉത്സവ സമയത്ത് അവിടെ മാസത്തോളം അവിടെ തന്നെ ഉണ്ടാവും.
0: ആ സമയത്ത് അവിടെ പോയതിനു ശേഷം ആളെ കണ്ടു, ഇയാൾ പുറത്തു പോകേണ്ടതില്ലാന്ന് തീരുമാനിച്ചു.
1: അതെ, അവര് കുടുംബത്തിൽ തന്നെ ഒരു ബന്ധം നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇഷ്ടം അവരെ അറിയിച്ചപ്പോ അവർക്കും
0: താല്പര്യം
1: കടന്നില്ല, അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്.
0: ഓക്കെ, അപ്പോ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭർത്താവ് വീട്ടില് വീട്ടുജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നത് പോലെ പുറത്തു കൂട്ടി പോവോ?
1: ഓ,
0: സിനിമക്കൊക്കെ പോവോ?
1: സിനിമക്ക് പോവും. സിനിമ ഇപ്പെല്ലാം കുറെ ആയിട്ട് എവിടെ പോക്കില്ല, അവർക്കും അത്ര താല്പര്യമൊന്നും ഇല്ല. എല്ലാം TV യിലും എല്ലാം TV തന്നെയാണല്ലോ സിനിമയെല്ലാം.
0: അതെ,
1: അല്ലാതെ എല്ലാം

0: ലീവുള്ള ദിവസം എവിടെ പോണ്ടെന്ന് വെച്ചാല് മട്ടന്നൂരായാലും ഉത്തരമ്പായാലും ഇങ്ങനെ പോയിട്ട്.
1: നമ്മളിപ്പോ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോ കുടുംബങ്ങളിലേക്കൊക്കെയുള്ള യാത്ര പൊതുവെ എല്ലാരും കുറവാണ്. അവസ്ഥ എങ്ങനെയാ?
0: വളരെ കുറവല്ല. ആരും കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടും വരുന്നില്ല, നമ്മളും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത്. പണ്ടൊക്കെ വിരുന്ന് വരിക, വന്നിട്ടാകുമ്പോ അവര് താമസിച്ചിട്ടേ പോകും, അതൊന്നും ഇന്നില്ലല്ലോ.
1: അത് പോയി. പകരം അത്യാവശ്യം വേണ്ടവരെയൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടും.
0: ആ ഫോണിൽ വിളിക്കും, അത്രയേ ഉള്ളൂ.
1: അപ്പൊ കുടുംബത്തിലേക്കുള്ള യാത്രകളൊന്നും ഇല്ല,
0: കുറവന്നെയാണ്.
1: കുറവാണ്.
0: ഇതെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം,
1: കല്യാണോ
0: വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ.
1: ഇപ്പൊ വിരുന്ന് പോക്ക് ഇപ്പൊ ഇല്ല.
0: വിരുന്ന് പോക്ക് ഇല്ലാന്നല്ല, എടിയില്ലാതെ അവസ്ഥ തന്നെയാണ്.
1: അല്ല, ഈ ഞാൻ ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ ഓട്ടോ നേരത്തെ പറഞ്ഞല്ലോ പണി കുറവാന്ന് പറഞ്ഞല്ലോ.
0: അപ്പൊ
1: ഇങ്ങനെ കുറച്ച് മുമ്പൊക്കെ കുടുംബത്തിലേക്കൊക്കെ പലരും പോകുമ്പോ ഈ ഓട്ടോ വിളിച്ചാന്നല്ലോ പോകുന്നത്. അങ്ങനെ ഒരു വലിയ യാത്ര കുറഞ്ഞു പോയി അല്ലേ?
0: വളരെ കുറഞ്ഞു പോയി. കുടുംബത്തിലൊന്നും ആരും ഇപ്പൊ ഓട്ടോ വിളിച്ചൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞ സ്വന്തം, പിന്നാന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാറും കാര്യവും ഉള്ളവരായി അവരെ അവരെ സ്വന്തം വണ്ടി എടുത്ത് പോകുന്നു.
1: ഞാനിപ്പോ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കും, ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കോ.
0: പാടാനുള്ളൊരു ഇതൊന്നുമില്ല.
1: ഇല്ല,
0: ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയാം. ആ കിരീടം സിനിമയിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
1: എത്ര തവണ കണ്ടിട്ടുണ്ട് സിനിമ?
0: അതൊക്കെ എത്ര തവണ തന്നെ പറയാൻ പറ്റൂല, കാരണം
1: ഒരുപാട്
0: ഒരുപാട് കണ്ടിട്ടുണ്ട്. ടി വികളിലായാലും ആദ്യം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തരം, അന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമക്കും
1: പോകും.
0: സമയത്തെല്ലാം സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്ന് സിനിമയെല്ലാം
1: കണ്ടിട്ട്
0: വന്ന സമയങ്ങളാണ്.
1: സിനിമക്ക് വേണ്ടി മെനക്കെടും
0: മെനക്കെടും.
1: ഇഷ്ടപ്പെട്ട നടി നടന്മാർ ആരൊക്കെയാ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാലിന്.
1: ഒരു സിനിമയും വിടൂല.
0: ഓ,
1: നടിയോ?
0: നടി ശോഭനയാണ്.
1: ശോഭന. ആ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ടോ?
0: ഓ, ഇഷ്ടം പോലെ.
1: അപ്പൊ നമുക്ക് ഏതായാലും ഈ പാട്ടൊന്ന് കേൾക്കാം.
0: ഓ,
1: റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ പാട്ട് കേൾക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്.

0: ഇന്നത്തെ വളയത്തിൽ നമുക്ക് ഒരതിഥി കൂടി എത്തിയിരിക്കുകയാണ്. മാലൂർ സ്വദേശിയായ ബാസി ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം വളയത്തിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ബാസി ചേട്ട, വളയത്തിലേക്ക് സ്വാഗതം. ബാസി എന്ന പേരിന് മുഴുവൻ പേര് ബാസി തന്നെയാണോ?
1: ബാസി തന്നെ,
0: വേറെ അതിന്റെ കൂടെ ചേർക്കാനൊന്നുമില്ല. ഈ ബാസി എന്ന പേരിനോടുള്ള താല്പര്യം എന്ന് പറയോ?
1: എന്റെ അച്ഛന് 5 മക്കളാണുള്ളത്. അതിൽ മൂത്തെ ആളെ ഒരു ഭാർഗവ എന്നാണ്, പിന്നെ രണ്ടാമത്തെ ഭരതൻ എന്നാണ്, പിന്നെ മൂന്നാമത്തെ ബാസി എന്നാണ്. അതൊരു എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു പേരാണ്.
0: അതുകൊണ്ട്
1: അങ്ങനെ ഇട്ടു. പിന്നെ അനിയന്റെ പേര് ബൈജു എന്നാണ്, പിന്നെ മോപ്പങ്ങളെ പേര് ബീനാണ്. അങ്ങനെ എല്ലാരും ഭാവിൽ തുടങ്ങിയിട്ട്
0: അങ്ങനെ. ഞാൻ കരുതിയത് നിങ്ങളുടെ രക്ഷിതാക്കളെല്ലാവർക്കോ പഴയ സിനിമാ താരം ബാസി ഉണ്ടല്ലോ, ആ താല്പര്യത്തിൽ ആ ഇഷ്ടത്തിൽ ആരാധന കൊണ്ട് അങ്ങനെ പേര് വന്നതാണെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല.
1: അങ്ങനെയല്ല.
0: അപ്പൊ നിങ്ങൾ 5 മക്കളാണെന്ന് പറഞ്ഞു, 5 പേരുടെ പേരും പറഞ്ഞു. അച്ഛനമ്മമാരുടെ പേര്?
1: അച്ഛന്റെ പേര് ചന്തു എന്നാണ്, മരണപ്പെട്ടു പോയി. പിന്നെ അമ്മ ജീവിച്ചിട്ടുണ്ട്, സരോജിനി എന്നാണ്.
0: സരോജിനി. അപ്പോ വളയം എന്ന പരിപാടി ഡ്രൈവർമാരുടെ പരിപാടിയാണ്, വളയം പിടിക്കുന്നവരുടെ പരിപാടിയാണ്. റേഡിയോ മലബാറിൽ ഒരുപാട് ഡ്രൈവർമാര് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാനുള്ള അവസരമാണ്. എത്ര കാലമായി ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാൻ 97 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്.
0: 97
1: എന്നിട്ട് 2000 മുതൽ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
0: 97 ഡ്രൈവിംഗ് പഠിച്ച വണ്ടി?
1: വണ്ടി പിന്നെ ഞാൻ 3-4 ആളൊക്കെ വണ്ടിയാ പിന്നെ പഠിക്കാൻ ഉപയോഗിച്ചുള്ളൂ. അതായത് ഒന്ന് മട്ടന്നൂരുള്ള നെല്ലൂന്നുള്ള ഒരു സുനീലിന്റെ വണ്ടി, പിന്നെ ഒന്ന് പൊന്നത്തുള്ള ഒരു ഷാജി എന്ന് പറഞ്ഞ കുറെ വണ്ടി. അങ്ങനെ അവരെല്ലാം കൂടെ.
0: അല്ല, ഈ വണ്ടി ജീപ്പാണോ ലോറിയാണോ?
1: ലോറിയാണ്.
0: ലോറിയാണ്.
1: ലോറിയാണ്. ഹെവി വണ്ടിയാണ്. അത് തന്നെ പഠിച്ചത്.
0: അപ്പോ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ലോറിയിലേക്കാണ് പോയത്?
1: ലോറിയിലേക്ക് വന്നു.
0: മറ്റ് പണികളൊന്നും
1: ചെയ്തിട്ടുണ്ട്. കല്ലൂത്താൻ പോയിട്ടുണ്ട്, ഏട്ടമൂപ്പര കൂടെ കല്യാണത്താൻ പോയിട്ടുണ്ട്. അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തോണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിട്ടുണ്ട്.
0: പിന്നെയാണ് ലോറിയിലെ ക്ലീനറായി പോയി.
1: ക്ലീനർ എന്നല്ല, ലോഡിംഗ് ചെയ്യാൻ പോയി.
0: ലോഡിംഗ് കാരനായി. പിന്നെ പിന്നെ ഡ്രൈവറായി.
1: ഡ്രൈവറായിട്ട് മാറി.
0: ഇപ്പൊ എത്ര വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 20-25 വർഷത്തിനിടയ്ക്കായി.
0: 20-25 വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ദൂരം താണ്ടിയിട്ടുള്ള ഡ്രൈവറാണ്. കുടുംബജീവിതം? ഭാര്യ, മക്കൾ?
1: ഭാര്യ, 2 മക്കള്.
0: പേര്?
1: ഭാര്യയുടെ ഒരു വിജിലാണ്. പിന്നെ ഒരു മോനും ഒരു മോളും. മോൻ ജിമ്മി ജോർ അക്കാദമിയിൽ വോളിബോള് താരാണ്.
0: പേര്?
1: പേര് ഷാരോണാണ്.
0: ഷാരോൺ.
1: ഷാരോൺ.
0: മകള്?
1: മകള് ഷാമിലി, പനമ്പറ്റ നോയിപ്പി സ്കൂള് ആറാം വിദ്യാർത്ഥിയാണ്.
0: 6-ാം ക്ലാസ്സിലേക്ക്. ഓക്കെ. അപ്പൊ കല്യാണം കഴിക്കുന്ന കാലത്ത് ഡ്രൈവറാണ്.
1: ഡ്രൈവറാണ്.
0: പൊതുവെ ഡ്രൈവർമാരോട് ആരാധനയൊക്കെ ഉണ്ടാവുമെങ്കിലും പെണ്ണന്വേഷിച്ചു പോകുമ്പോൾ പൊതുവെ ഡ്രൈവർമാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ചില ഡ്രൈവർമാരൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ അനുഭവം എങ്ങനെയാ?
1: എന്റെ അനുഭവത്തിൽ ഡ്രൈവർമാരെല്ലാ ആൾക്കാരും പൊതുവെ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു ആളുകളാണ്. എന്നുവെച്ചാല് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാനും മടിയില്ലാതെ ഒരാളുകളാണ് ഡ്രൈവർമാർ. ഞാൻ തന്നെ എന്റെ കൂടെ പണിയെടുക്കുന്ന ആള് രണ്ട് ലോഡിംഗ് ആറ് വെച്ചിട്ട് ഞാൻ ഇത് പണിയെടുക്കുന്നത്. ആ രണ്ട് ലോഡിംഗുകാർക്കും വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ്. ഞാൻ ഇന്ന് രാവിലെ കല്ല് കയറ്റി കൊടുക്കുകയും ചെയ്തു, ഇറക്കി കൊടുക്കുകയും ചെയ്യും, കല്ല് തട്ടി കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വേതനം, ഒരു 10 രൂപ വേതനം വേഗം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സൂചനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ ആളുകളെ കാണുമ്പോൾ ഡ്രൈവർമാരെ ഒരു പുച്ഛത്തോടു കൂടി കാണേണ്ട ആവശ്യമില്ല. കാരണം ഡ്രൈവർ എപ്പോ ഫസ്റ്റ് തന്നെ. ഡ്രൈവർ എപ്പോ വണ്ടി ഏത് വണ്ടി വന്നാലും ഡ്രൈവർ നമ്പർ 1 ആണ്.
0: ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല, നമ്മൾ പെൺകുട്ടികളുടെ താല്പര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്.
1: പെൺകുട്ടികളുടെ താല്പര്യത്തോടു കൂടി അവർക്ക് ഇന്നത്തെ സമൂഹത്തിന് അവർ ഉദ്യോഗസ്ഥന്മാരെ കിട്ടണം, എന്നാലും മാത്രമേ അവരെ ജീവിതം മെച്ചൂരിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് പെണ്ണ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവര് കുറെ ആളുകൾ ഇതിലേക്ക് വരും, കുറെ കുട്ടികൾ മറിച്ച് ചിന്തിക്കും എന്നേയുള്ളൂ.
0: കഴിഞ്ഞ ഒരു തവണ ഇതുപോലെ ഞാനൊരു അനുഭവം ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതേ അഭിപ്രായമാണ്. എന്റെ കുട്ടി ഒരു സർക്കാർ ജോലി വേണം എന്ന്, എന്റെ മകൾക്ക് ഒരു സർക്കാർ ജോലിക്കാരൻ വേണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞതിന് ശേഷം, ചേട്ടാ നിങ്ങളെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ ഞാനൊരു ഡ്രൈവറാണെന്നാണ് പറഞ്ഞത്. അപ്പോ സ്വന്തം ജോലിയിൽ അതൃപ്തിയുണ്ടോ ശരിക്ക്?
1: ഇല്ല, സ്വന്തം ജോലി നല്ല സംതൃപ്തിയാണ്. പക്ഷെ വരുന്ന കുട്ടികൾക്ക്, അതായത് ഇപ്പൊ നാളെ എന്റെ മകൾക്ക് ഒരു പെണ്ണന്വേഷണം പറ്റി ഒരു സാധാരണക്കാരൻ വന്നു, അവനെങ്ങനെ അവരെ അവന്റെ സിറ്റുവേഷൻ എങ്ങനെയാന്ന് നോക്കിയിട്ട് എന്റെ മോളെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞേക്കും. അവര് ജോലിക്കാരൻ വേണമെന്ന് നിർബന്ധമില്ലടാ. അവരെ കഴിവ് എങ്ങനെയുണ്ട്, അവരെ മനസ്സിലാക്കാൻ, അവരെ പോറ്റാൻ കഴിവുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. പോറ്റാൻ മാത്രം പോരാ, അവരെ കുറച്ച് സ്നേഹിക്കാനും ആ കഴിവും കൂടി ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നമ്മൾ പറ്റുമെങ്കിൽ അവേക്കും. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്നുണ്ടെങ്കിൽ കാത്തുന്നുണ്ട്, കാര്യമില്ലല്ലോ.
0: അങ്ങനെ ഒരു പിടിവാശിയൊന്നുമില്ല.
1: അങ്ങനത്തെ ഒരു പിടിവാശിയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ ഇപ്പൊ നമ്മള് വളർത്തി വലുതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള അവര്
0: പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ കുറെയേറെ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് സ്വന്തം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മകൾ ആ തരത്തിൽ ഒരു താല്പര്യം എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കും.
1: പിന്നെ ഓക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അത് നമ്മക്കും കൂടെ ഒരു നല്ലൊരു മോശമല്ലാത്ത ഒരു രീതിയിലാണെങ്കിൽ അത് കൺഫേമേറ്റ് ചെയ്തു കൊടുക്കും.
0: പിന്നെ എങ്ങനെയാ വീട്ടില് മക്കളുമായിട്ടൊക്കെയുള്ള സൗഹൃദമാണോ?
1: നല്ല
0: ഭയങ്കര ഗൗരവക്കാരനാണോ?
1: ഗൗരവമൊന്നുമില്ല,
0: പൊതുവെ
1: ഗൗരവമൊന്നുമില്ല. ഗൗരവത്തിന്റെ ആവശ്യമില്ലല്ലോ.
0: ഇല്ല,
1: കുട്ടികളായിട്ട് ഞാൻ നല്ല ഇതാണ്. ഞാൻ അച്ഛനും മക്കളും പോകാണെന്ന് തന്നെ പറയും. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പോവാം. അങ്ങനത്തെ പോക്കും വരുത്താണ്.
0: ഞാൻ ചോദിക്കാൻ വിചാരിച്ച മറ്റൊരു കാര്യം, ഈ ജോലിക്ക് പോകാത്ത മറ്റു സമയങ്ങളുണ്ടല്ലോ, ഒഴിവ് സമയങ്ങളുണ്ടാവുമല്ലോ, ഈ സമയത്ത് കുടുംബത്തോടൊപ്പം പുറത്തു പോവോ? സിനിമ കാണാൻ പോവും?
1: സിനിമക്കൊന്നും പോകാറില്ല, പക്ഷെ നമ്മൾ ഓരോ വർഷങ്ങളിലും കൂടുമ്പോ ഇങ്ങനെ ടൂറുകൾ പോവും. പിന്നെ അത് ഫാമിലിയായിട്ടേ പോവും, ഒറ്റക്കായിട്ട് നമ്മൾ പോക്കില്ല. പോകാൻ താല്പര്യമില്ല. കൂട്ടുമ്പം എല്ലാരും വേണം. അതെ, അതാണ് എന്റെ നിർബന്ധം.
0: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിന് പുറത്ത്?
1: കേരളത്തിന് പുറത്ത് കുറച്ച് ഊട്ടി അങ്ങോട്ടും കുറച്ച്
0: പോയിട്ടുണ്ട്. വർഷത്തിൽ ഒരു ടൂർ എന്തായാലും
1: ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും പിന്നെ ലോക്കൽ പരിപാടികളൊന്നും നമ്മൾ നടത്തും.
0: ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ
1: ഉത്സവങ്ങൾക്ക് പോകാറുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും ഞാൻ പോട്ടെ, ഞാനൊന്നും പോകണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും അസുഖ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പറയും ഇന്ന് പോണ്ട, അസുഖന് സുഖമില്ലല്ലോ, അതുകൊണ്ടല്ലേ മോൻ സുഖമില്ല, മോക്ക് സുഖമില്ല, അതുകൊണ്ട് പോണ്ട എന്ന് മാത്രമേ പറയൂ. അല്ലെങ്കിൽ ഇന്നും പോകും നാളെയും പോടു എന്ന് മാത്രമേ പറയൂ. അവരാസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിച്ചോട്ടെ.
0: നാട്ടില് സൗഹൃദം എങ്ങനെ?
1: നല്ല സൗഹൃദങ്ങളാണ്.
0: ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും?
1: ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാണ് എല്ലാവരും.
0: ഈ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് എന്തൊക്കെ പരിപാടികൾ പങ്കാളികളാവും?
1: സുഹൃത്തുക്കളെ കൂടെ ഇപ്പൊ നമ്മള് ഇടം പരിപാടി നടത്തിയിട്ടുണ്ട്.
0: ഇടം എന്ന് പറഞ്ഞൊരു
1: പിന്നെ നമ്മളെ അവിടെ ഒരു അന്തവൈദ്യ സ്മാരക പഠന കേന്ദ്രം ഉണ്ട്. അത് പഠന കേന്ദ്രത്തിൽ ഞാനതിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇതില് പല ആളുകളും വലിയ വലിയ ആളുകളാണുള്ളത്. അതിൽ ഞാനും ഒരാളായിട്ടുണ്ട്. അതിന്റെ അങ്ങനത്തെ പരിപാടികൾ നടത്തുമ്പോൾ അതിൽ നമ്മളെപ്പം മുന്നിലായിട്ടുണ്ടാവും. എന്ത് പരിപാടി നടക്കുമ്പോൾ അതിൽ മുന്നിലായിട്ട് നമ്മളുണ്ടായിട്ടുണ്ട്. വെറുതറിയാണെങ്കിലും അത്രക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: നാട്ടിലെ നല്ലൊരു
1: സംഘാടകനാണ്.
0: കലാപരമായോ കായികപരമായോ അങ്ങനെ എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളാണ്?
1: കായികപരമായിട്ട് ഞാൻ സ്കൂൾ മുതൽ ഓട്ടം ചാട്ടും
0: ഒക്കെ ഉള്ള ആളായിരുന്നു.
1: അതില് നമുക്ക് കിട്ടാത്തത് നമ്മളെ മക്കൾ കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം പോലും എനിക്കുള്ളൂ.
0: ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ജിമ്മി ജോർജ് അക്കാദമിയിലും മകനെ പഠിപ്പിക്കുന്നത്. വോളിബോൾ താരമാണ്?
1: വോളിബോൾ താരം.
0: നാട്ടിലെങ്ങനെയാ വോളിബോൾ ടീമുണ്ടോ?
1: നാട്ടിൽ വോളിബോൾ ടീമുണ്ട്. പിന്നെ എന്റെ വീടിന്റെ മുറ്റത്തന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നമ്മൾ വോളിബോൾ ഈ വർഷം മാത്രം നടത്താൻ പറ്റാണ്ടേയുള്ളൂ. ഇപ്പോഴും കുട്ടികൾ കുറച്ച് കുറവായതുകൊണ്ട് ആളുകൾ കുറച്ച് ജോലി കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് എല്ലാ രാത്രി കാലങ്ങളിലും എല്ലാ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്.
0: വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ.
1: വീട് മാലൂരാണ്. മാലൂർ കപ്പറ്റപ്പൊയിൽ.
0: കപ്പറ്റപ്പൊയിൽ. അവിടെ വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്.
1: വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ വോളിബോൾ നടത്തിയിട്ടുണ്ട്. അവിടെ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട്.
0: നിങ്ങൾക്ക് സ്വന്തമായി ടീമുണ്ട്?
1: സ്വന്തമായി ടീമുണ്ട്.
0: പുറത്തൊക്കെ പോയി കളിക്കും?
1: പുറത്ത് പോയിട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരക്കുമായിരിക്കും. ഇപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ സ്വപ്ന ആലച്ചേരിക്ക് ആടൊക്കെ പോയിട്ട് കളിച്ചിട്ട് ഒരു കപ്പ് നമ്മൾ മേടിച്ചു വന്നു. പിന്നെ രണ്ടാമത്തെ കപ്പിൽ ഏറ്റവും എന്റെ ഒരഭിപ്രായത്തിന് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ വെച്ചിട്ട് നമ്മൾ കളിപ്പിച്ചിട്ടുണ്ട്. അവിടെ
0: എങ്ങനെയാ നാട്ടില് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി കോച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ?
1: പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്രാവശ്യം നടത്തണം എന്ന് വിചാരിച്ചു. പക്ഷേ നോക്കുമ്പോൾ എല്ലാ കൊല്ലം കുറെ കുട്ടികൾ ഇതേപോലെ അക്കാദമികളിലും മറ്റ് ഇതിലേക്കും അവർ പോയിട്ടുള്ളത്. ചില കുട്ടികൾ ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും പോയതുകൊണ്ട് നമുക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവരെല്ലാവരും നമ്മൾ പലപ്പോഴുമായിട്ട് തീരുമാനിച്ചാണ് വോളിബോളിലേക്ക് കുട്ടികളെ കുറച്ചുകൂടി ആക്ടിവേറ്റ് കൊണ്ടുവരണം എന്ന്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായി അത് സംഘടിപ്പിച്ചു.
0: നേരത്തെ നമ്മൾ പറഞ്ഞു 97 മുതൽ വാഹനമാണ് ഉപജീവന മാർഗമായി വാഹനത്തെ തെരഞ്ഞെടുത്ത ആളാണ്. 2000 മുതൽ വണ്ടി ഓടിക്കാൻ
1: തുടങ്ങിയിട്ടുണ്ട്.
0: ഈ 2000 മുതൽ ഇതുവരെയുള്ള ജീവിത അനുഭവത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച ആളാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രത്യേകതകളുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ജോലിക്കിടയിൽ?
1: സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൂക്ഷിക്കാൻ പറ്റുന്ന ഇതാണ് നമ്മളെ കാശിമുക്ക് എന്നുള്ള സ്ഥലം. ആദ്യമായിട്ട് ഒരു ആക്സിഡന്റ് ആയ സംഭവം.
0: ആരടുന്നു?
1: ഒരു ഞാനൊരു സ്ഥലത്തേക്ക് ഒടിഞ്ഞു കയറി വരുന്ന ഒരു ബസ് വന്നടിച്ചിട്ട്.
0: നിങ്ങളെ വണ്ടിക്ക്?
1: എന്റെ വണ്ടിക്ക് വന്നടിച്ചിട്ട്.
0: ലോറിക്ക്?
1: ലോറിക്ക്. ഇപ്പൊ വണ്ടി ബ്രേക്ക് എടുക്കാൻ അതിന്റെ ഗ്ലാസ് ഫിറ്റാക്കാൻ പോയിരുന്നു. അപ്പോൾ അത് ഫിറ്റാക്കാൻ പോകുമ്പോൾ ഒരു ബസ് വന്നടിച്ചു. ബസ് വന്ന് ലോറി അടിച്ചിട്ട് ലോറി മറിഞ്ഞ് വീഴുകയും അവിടുന്ന് ലോറി നേരെ ആയി നിൽക്കുകയും ചെയ്തിട്ട് അവന് പോകും. ജീവിതം മരണം നേരിട്ട് കണ്ട സമയം.
0: ആ സമയത്ത് വണ്ടിയിൽ നിങ്ങൾ മാത്രമാണ്?
1: വണ്ടിയിൽ ഞാനും വേറെ എന്റെ ഭാര്യ എന്റെ ഏച്ചിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. രണ്ടാൾക്കും ഒരു അപകടം പറ്റിയില്ല. വാഹനത്തിന് നല്ല അപകടം പറ്റിയിട്ടുണ്ട്. അവിടുന്ന് ആക്സിഡന്റ് ആയ ഒരാൾ ഇന്നുവരെ ജീവിച്ചിരിപ്പില്ല.
0: ബസ്സിലുള്ള യാത്രക്കാരോ
1: ആർക്കൊന്നും പറ്റിയില്ല. ബസ്സിന്റെ ഗ്ലാസ്സുകളും മറ്റേ പ്രശ്നങ്ങളും പൊട്ടി. അതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത അനുഭവം.
0: അപകടം പോലെ തന്നെ അതിലേറെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ മുന്നിൽ സ്വന്തം അനുഭവം അല്ലെങ്കിൽ കൂടിയും മറ്റുള്ള ചില അനുഭവങ്ങളൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്?
1: സഹായങ്ങള് ആര് ചോദിച്ചാലും എന്തും ഉള്ളത് നമ്മൾ ഓർക്കും. അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാന്ന് ഞാൻ ഒരു കാലത്ത് ഒരാളോട് പറഞ്ഞിട്ടില്ല. അതെന്തോന്നറിയില്ല, ചിലപ്പോ ഞാൻ പലപ്പോഴും ഒരുപാടും പറയുമ്പോൾ നമ്മക്ക് ഇന്നല്ലെങ്കിൽ വേറെ സ്ഥലത്തിന് കിട്ടും എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് പൈസ ആയാലും വേറെ എന്തായാലും, പൈസയല്ല അവർ ഭക്ഷണം ആയാലും എന്തായാലും. പിന്നെ അതേപോലെ എനിക്കൊരു ഭയങ്കര അനുഭവം ഉള്ള ഒരു സംഭവം, ഞാൻ വടകര കല്ലിറക്കാൻ പോയി. അതും അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് ഒരു ലോഡ് കല്ലിറക്കുമ്പോൾ, അന്ന് ലോറിക്ക് കല്ലിറക്കുമ്പോൾ ഒരു ലോഡ് കല്ലിറക്കിയാല് 7000 രൂപ ഉണ്ടാവും. 360 കഷണം കല്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ 7000 രൂപ ഉണ്ടാവും. അപ്പോൾ പോയി കല്ലിറക്കാൻ പറഞ്ഞു. ഏജന്റ് പറഞ്ഞ് കമ്മീഷൻ ഒന്നും വേണ്ട, അവതെല്ലാം അവർ കുറച്ച് കൊടുത്തേന്ന് പറഞ്ഞ് പോയതാ. അപ്പോൾ 3 ലോഡ് കല്ലിറക്കാൻ പറഞ്ഞു, അതിൽ 3-ാമത്തെ ലോഡ് കല്ലിറക്കാൻ പോയരും. അവർ ചുരുട്ടി പിടിച്ചിട്ട് ഒരു പൈസ കൊടുത്തു, ആ പെണ്ണുകൾ കൊണ്ടുതന്നു 4000 രൂപ കൊണ്ടുതന്നു. എന്നെ പറഞ്ഞു പിന്നെ ഈ പൈസയുള്ളൂ എന്ന് പറഞ്ഞു, ബാക്കി പിന്നെ തരാം. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് 4000 കിട്ടി കാര്യമാണ്, കല്ലിന്റെ പൈസ കൊടുക്കാൻ തന്നെ 5000 രൂപ വേണം, എങ്കിൽ ഇവരെ കൂലിയിലും കൊടുത്തിട്ട് എനിക്ക് തുച്ഛമായ വാടകയുള്ളൂ, കാര്യങ്ങൾ എന്നേ വലിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക്, പോയിട്ട് വീട്ടിൽ പോയി നോക്കും എന്ന് പറഞ്ഞു. ആ പൈസയും ഒരേ കയ്യിൽ കൊടുത്ത് ഉറങ്ങി വിട്ടു. ഒരു 1.5-2 മണിക്കൂർ അതിൻ്റെ പെണ്ണുകൾ വന്നില്ല. ഞാൻ തിരിച്ച് ആ വീട്ടിൽ ചെന്ന് നോക്കി, അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ ആ പെണ്ണുങ്ങളെ ഭർത്താവ് ഒരു ബെഡ് കിടക്കുന്ന രംഗം കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക, ചെറിയ 2 കുട്ടികളും. എന്നിട്ട് ഞാൻ പൈസ തിരിച്ചു വാങ്ങിയിട്ട് കുട്ടിയെ കായറ കൊടുത്തിട്ട് 3000 രൂപ എനിക്ക് പറക്കാൻ പറ്റില്ല. അങ്ങനത്തെ
0: അങ്ങനൊരു വല്ലാത്ത അനുഭവം ഉണ്ട് അല്ലേ?
1: പറയാൻ തന്നെ എനിക്കൊരു ഇതില്ല. കാരണം വെച്ചാല് നമ്മളങ്ങനെ അങ്ങനത്തെ നോക്കിയാൽ പറയരുത് എന്നുള്ളൊരു അഭിപ്രായം. നല്ലൊരു വല്ലാത്തൊരു അനുഭവം.
0: ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളൊക്കെ
1: ഇതിപ്പോ നാളെ ഇപ്പൊ ആരെയൊക്കെ ആര് കണ്ടാലും എന്റെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനത്തെ കാണുമ്പോൾ നമ്മള് അറിയാതെ ചെയ്തു എന്നൊരു സംഭവമാണ്.
0: അപ്പൊ എന്തായാലും ഈ ഒരു മേഖലയിലുള്ള ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണ്, വളരെ ആസ്വദിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
1: പിന്നെ ഈ ജോലിയില് എനിക്കിപ്പോ എന്നോട് എവിടെ ഒരാൾക്ക് സാധനം വേണം എന്ന് പറഞ്ഞാല് ഒരു സാധനം നന്നാക്കി കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. എന്റെ നാട്ടുകാരോട് ആരോട് ചോദിച്ചാൽ മതി, ഞാൻ നാട്ടിലായാലും പുറത്തായാലും പൊതുവേ നല്ല സാധനം ഇറക്കുക, അല്ലേ വേണ്ട ഇറക്കണ്ട, ഇറക്കി തരാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഓർഡറോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് മാത്രം പറയലുള്ളൂ. എന്റെ സുഹൃത്തുക്കൊക്കെ ആയാലും ആയിരിക്കും ആയിരിക്കും ഒരു മോശമാക്കി അവർക്ക് കൊടുക്കരുത്. മോശമായി കൊടുത്താൽ നാളെ നമുക്ക് പണിയുണ്ടാവില്ല എന്നൊരു വിശ്വാസം.
0: ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടി കേൾക്കണം.
1: പാട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും
0: അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു പാട്ട്
1: രണ്ടുപേരും
0: മതി.
1: നമുക്ക് കലാമണി എന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം.
0: അതെ,
1: അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രണ്ടുപേരും. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
0: നല്ല സൗണ്ട്, നന്നായി പാടുന്നുണ്ട്. അപ്പൊ മറ്റൊരവസരത്തില് കൂടുതൽ വരികൾ പാടണം. കുടുംബത്തോടൊപ്പം ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വരണം.
1: തീർച്ചയായിട്ടും.
0: അപ്പോ നമ്മളെ അന്വേഷണം അറിയിക്കുക. നമ്മളെ ശ്രോതാക്കൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കും.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 9 വരാഹാവതാരം, മെയ് 10 നാളെ നരസിംഹാവതാരം, മെയ് 11 വാമനാവതാരം, മെയ് 12 പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. വാർഷികാഘോഷം സ്റ്റാർസ് ഗാല ഇന്ന് വൈകിട്ട് 4:30 വിവിധ പരിപാടികളോടുകൂടി നടക്കുന്നു. ഗായിക ആര്യ പ്രകാശ് മുഖ്യാതിഥിയാകുന്നു. ഏവർക്കും സ്നേഹസ്വാഗതം.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 04902473630.
2: എല്ലാവർക്കും എന്നെ കണ്ടാൽ

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത സൂര്യൻ.

മിയാൽ പൊലിയുന്നു ഞങ്ങൾ തൻ സോദരങ്ങൾ, പൊലിയുന്നു ഞങ്ങൾ തൻ സോദരങ്ങൾ. അറിയുന്നുവോ നീ അറിയുന്നുവോ, ഭുവനത്തിലെ കഥയറിയുന്നുവോ, ഭുവനത്തിലെ

നാഥനായി തിളങ്ങുന്ന നക്ഷത്രരാജനായി വാഴാൻ കൊതിക്കുന്നു സജ്ജനങ്ങൾ വാഴാൻ

0: ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച സൂര്യൻ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട, അവതരിപ്പിക്കുന്നത് വേദ മനോജ്.
1: മോളെ വന്ന് ഊണ് കഴിക്ക്. അമ്മ കെഞ്ചി പറഞ്ഞു, എനിക്ക് മഞ്ഞ പാവാട വേണം. അവൾ വാശി പിടിച്ചു, വാങ്ങിത്തരാം, ഇപ്പൊ ഊണ് കഴിക്ക്. അമ്മ അവളെ സമാധാനിപ്പിച്ചു, എൻ്റെ പൊന്നു മോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം. അച്ഛനും പറഞ്ഞു നോക്കി, എനിക്ക് പാവാട നാളെ തന്നെ വേണം. തരുവോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛനടുത്ത് കാശുണ്ടാവട്ടെ. അച്ഛൻ്റെ ശബ്ദം അല്പം ഇടറി. അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണും നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, വന്ന് ഊണ് കഴിക്ക്. പിറന്നാൾ തലേന്ന് വയറു വിശന്നു കിടക്കരുത്, അമ്മ വീണ്ടും പറഞ്ഞു. പിറന്നാളിന് എനിക്ക് മഞ്ഞ പാവാട ഇടണം. പാവാട ഇല്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവളത് കണ്ടു. മോള് വാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞ പാവാട ഇട്ടുകൊണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം. തീരുമാനമെടുത്തതുപോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുവോ? അവൾ തലയുയർത്തി നോക്കി. അമ്മയുടെ മൂളലിൽ സംശയത്തിൻ്റെ തെല്ല് പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റമുണ്ടായില്ല. കയറുകട്ടിലിൽ കുറേ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞ പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. അവൾ സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി. മഞ്ഞ പാവാടയും ഇട്ട് ഗമയിൽ വിരസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ച് കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. മഞ്ഞ പാവാടയെ കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിനാലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്നും മൺകുടുക്കെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസകൾ ഇട്ടു വെച്ചിരുന്ന മൺകുടുക്ക. എന്തിനാണമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരനിയനുണ്ടാവുമ്പോൾ അരിഞ്ഞാണം വാങ്ങാനാ. അമ്മയുടെ മറുപടി ഇതാവും. അമ്മ എന്തിനാ ഇപ്പോൾ കുടുക്കെടുത്തത്? നീ എന്ത് ചെയ്യാൻ പോവാ? അച്ഛനൊന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കണ്ട. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു.
0: ഡോക്ടർ ശ്രീകുമാർ എഴുതിയ മഞ്ഞപ്പാവാട എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് വേദ മനോജ്. സർഗജാലകത്തിൽ ഇനി സുഷമ പാണലാട് എഴുതിയ ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം എന്ന കവിത, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

സുഷമ പാണലാട് എഴുതിയ ഓർമ്മകൾ ഉണർത്തുന്ന ഗ്രാമം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഷാജി കരിയിൽ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് ജോബി ജേക്കബ്. പാടിയത് ശ്രുതി ശിവദാസ്, ജോബി ജേക്കബ്.

ഷാജി കരീൽ എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈണം പകർന്നത് ജോബി ജേക്കബ്, ആലാപനം ശ്രുതി ശിവദാസ്, ജോബി ജേക്കബ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ

ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശന് വേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അപക്വമാണെന്ന് നിയുക്ത MLA ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾക്ക് കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കണമെന്നും പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ടെന്നും അത് പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർവ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് അമിത്ഷാ പറഞ്ഞു. പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLAമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴ്ക വെട്ടിക്കഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2ാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165-ാം ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനിക കാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യയ്ക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയേറ്റിൽ മിലിട്ടറി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് കരസേനാ വൈസ് ചീഫ്, സെൻട്രൽ കമാൻഡ് GOC ഇൻസി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജാ സുബ്രഹ്മണ്യ സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമ വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത സൈനിക സേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം.
രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും.

0: നടപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇതുവരെ PMJJBYയിൽ 27 കോടിയിലധികം പേരും PMSBYയിൽ 57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും എൻറോൾ ചെയ്തതായി ധനമന്ത്രി അറിയിച്ചു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സരവിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 എണ്ണം ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിമിതമായ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30th തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവെച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: സ്വർണ്ണ വില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8 സിനി സ്റ്റുഡിയോ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9 ചാരു കസേര. രാത്രി 10 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പ്രതിമാസ ജൈവോൽപ്പന്ന മേള ഈ മാസം 11 നടക്കും. ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് മേള തുടങ്ങും. വൈകിട്ട് 6:30 വരെ നടക്കുന്ന മേളയിൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും തവിടുകളയാത്ത അരി, കപ്ലി ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, ശർക്കര, തേൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ 28th വാർഷികാഘോഷം നാളെ നടക്കും. രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഭരണസമിതിയായ ഭക്തി സംവർദ്ധിനി യോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ശ്രീനാരായണ ധർമ്മ വിചാരസത്രം നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവ കാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും തിരക്ക് നിയന്ത്രിക്കാനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദു ക്ഷേത്ര വിശ്വാസികളായ 55 താഴെ പ്രായമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെയും വിമുക്തഭട തിരിച്ചറിയൽ കാർഡിന്റെയും പകർപ്പ് സഹിതമുള്ള അപേക്ഷ 15 ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കടമ്പൂർ കുഞ്ഞിക്കാട്ടിൽ യോഗീശ്വര ഗുരുസ്ഥാനം പ്രതിഷ്ഠാ വാർഷികാഘോഷം നാളെ നടക്കും. കണ്ണൂർ അഴീക്കോട് ഗണപതി മണ്ഡപത്തിൽ സഹസ്ര കുംഭാഭിഷേക പകൽവിളക്ക് ഉത്സവം നാളെ നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടവമാസ സംക്രമ പൂജ ഈ മാസം 14 നടക്കും. 7 കുഞ്ഞിമംഗലം മാന്യമംഗലം വേട്ടയ്ക്കുരുമകൻ സോമേശ്വരി ക്ഷേത്രത്തിൽ കളിയാട്ടം ഇന്ന് തുടങ്ങി 12 വരെ നടക്കും. മാതമംഗലം മാവത്ത് തറവാട് ക്ഷേത്രം കളിയാട്ടം ഇന്നും നാളെയുമായി നടക്കും. കണ്ണൂർ ചിന്മയ മിഷനും മട്ടന്നൂർ മഹാദേവ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗീതജ്ഞാനയജ്ഞം ഇന്നു മുതൽ 14 വരെ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നടക്കും. കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
2: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
1: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം ഡൽഹിക്ക് മടങ്ങിയ എ ഐ സി സി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
5: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. യേശുദാസ് ആലപിച്ച ഒരു ഗാനം, രാജീവ് ആലിങ്കലിന്റെ ഗാനരചന, മോഹൻ സിതാരയുടെ സംഗീതം, ചിത്രം പാച്ചുവും കോവാലനും.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: അച്ഛൻ എന്ന ചിത്രത്തിൽ നിന്ന് അടുത്ത ഗാനം കേൾക്കാം. ജി വേണുഗോപാൽ ആലപിക്കുന്നു. രാമസിംഹൻ ഗാനരചന, അലീന അലി സംഗീതം.

0: Beachwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836. 9447-371-836-8078-502-836.
2: നായിക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ചിത്രയാലപിക്കുന്നു. രചിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗായത്രി അശോകിന് ആലപിച്ച ഗാനം, രചിച്ചത് അനൂപ് മേനോനാണ്, സംഗീതമൊരുക്കിയത് രതീഷ് വേഗ. ഗാനരംഗത്തിൽ അനൂപ് മേനോൻ, ജയസൂര്യ, മേഘ്നരാജ് എന്നിവരുണ്ട്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം, സുഭാഷ് ചേർത്തലയുടെ ഗാനരചന, ഗിരീഷ് നാരായണന്റെ സംഗീതം. ചിത്രം ഹാപ്പി ദർബാർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അറബി പൊന്നി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിജയ് നായരമ്പലത്തിന്റെ ഗാനരചന, വിജേഷ് ഗോപാലിന്റെ സംഗീതം. വിജേഷ് ഗോപാലും ചിത്രയും ആലപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വീണ്ടും ഒരു ഗീതം എന്ന ചിത്രത്തിലെ ഗാനം ഹരി കുടപ്പനക്കുന്നാണ് ഗാനരചന. സംഗീതം വി ദക്ഷിണാമൂർത്തി.

കേൾക്കാം. ഒ എൻ വി കുറിപ്പ് രചിച്ച് ചിത്ര ആലപിച്ച പൊന്നമ്പിളി കാത്തുനിൽക്കും എന്നാരംഭിക്കുന്ന ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലെ ഗാനം.

ഇനി കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലെ ഗാനം. ഇതിൽ പ്രധാനമായിട്ടും അഭിനയിച്ചത് ദിലീപും ജഗദീഷും ചിപ്പിയും ആണ്. ഒപ്പം ദിവ്യ ഉണ്ണിയുണ്ട്, ജഗദീഷ് ശ്രീകുമാർ ഉണ്ട്. കൈതപ്രത്തിന്റെ ഗാനരചന ചിത്രയാലപിക്കുന്നു. കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരെ എന്ന ഗാനം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം, എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
3: ഞാൻ ഡോക്ടർ ഭവ്യ കെ എം. ഇവിടെ ഹജ്ജ് ക്യാമ്പിലെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിലെ ക്യാമ്പിലാണ്. ഇപ്പം നമുക്കിവിടെ എന്ന് വെച്ചാൽ, ഇപ്പം സാധാ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ബി പി നോക്കും, അങ്ങനെയുള്ള ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇനിയിപ്പം ഫ്ലൈറ്റിന്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് വരും. പിന്നെ എല്ലാവർക്കും മെഡിസിൻസ് കൊടുക്കലും അങ്ങനെയായിട്ട് നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് വന്നു തുടങ്ങും. അതെ അതെ, ഷിഫ്റ്റിംഗ് ആണ്. രാവിലെ 8 മുതൽ 2 വരെ, 2 മുതൽ 6, 6 മുതൽ 8. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആയുഷിന്റെ. അതെ,
4: എന്റെ പേര് റിഷാദ്, നഴ്സിംഗ് ഓഫീസറാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലോപ്പതി. അപ്പം അതിലിപ്പം ഇവിടെ മെയിനായിട്ട് നമ്മളെ കൂടാണ്ട് ഹോമിയോ ആയുർവേദം ഉണ്ട്. പിന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. ഹാജിമാർക്ക് വരുന്ന പെട്ടെന്ന് എമർജൻസി പ്ലസ് പിന്നെ എന്തെങ്കിലും ഈ പനി ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരുന്നവർക്കും, പിന്നെ മെയിനായിട്ട് ഇവരെല്ലാം ഡയബറ്റിക്കും ഹൈപ്പർടെൻസീവെല്ലാം ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഡ്രസ്സിങ് പിന്നെ വാക്സിൻ ടി ടി ഉണ്ട്. ഒരുവിധം കൊടുക്കാനുള്ള കുറച്ചൊരു സെറ്റപ്പിലുള്ള ടാബ്ലറ്റ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ ഒരു സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ ഒരു എന്താ പറയുക നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, പിന്നെ 24 hours ആംബുലൻസ് വിത്ത് ഡ്രൈവർ. ഇത്രയും സംഭവമാണ് നമ്മൾ അലോപ്പതിയിൽ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ എന്ത് എമർജൻസി എവിടെ വിളിച്ചാലും അപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞതിന് മുമ്പുള്ള വർഷത്തിൽ ഒരു ലേഡീനെ ഇവിടെ വന്നിട്ട് ഹെഡ് ഏക്കായി വന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ തലയുടെ പുറകിൽ ഒരു വേദനയൊക്കെ വന്നിട്ട് അവസാനം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ബ്ലീഡിംഗ് എല്ലാം ഉണ്ടായിട്ട് അവർക്ക് ആ വർഷം അതൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു സ്ട്രോക്കിൽ പോയ ഒരു പേഷ്യൻറ്റ് അന്നേരം രക്ഷ. ഈ വർഷം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ, അവിടെ കാർഗോസ് നിന്ന് മാറി ഇപ്പോൾ ഒരു താൽക്കാലിക ടെൻ്റ് ആയതുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം വേണം. പക്ഷെ ഇവിടെയും ഇവർ കൂളറും ഫാനൊക്കെ വെച്ച് ചൂടിനൊക്കെ നല്ലൊരു ഇത് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.
5: എൻ്റെ പേര് ഡോക്ടർ അപർണ. ഞാൻ 2-ാമത്തെ വർഷമാണ് ഹജ്ജ് ഡ്യൂട്ടിക്ക് ഇവിടെ വരുന്നത്. സാധാരണ ഉള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. ഓരോ ഡ്യൂട്ടിയിലും ഒരു ഡോക്ടറും ഒരു സ്റ്റാഫ് നേഴ്സും ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് പിന്നെ ആംബുലൻസ് കം ഡ്രൈവർ ഉണ്ട്.

എന്നാലും അന്നേരം ഭയങ്കര വിസ്മയനു. പിന്നെ ഇങ്ങ് കയറിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. നാദാരം മണ്ഡലം പക്ഷെ കുറ്റിയാടിയാ എൻ്റെ വീട്. കുറേ ആയി വിചാരിക്കുന്ന അച്ഛനോണം. പക്ഷെ കൊടുത്ത വാട് ഭാഗ്യം കൊണ്ട് കിട്ടിയതായിരിക്കും.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
2: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നു മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീതരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 ശ്രീമതി രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത അഭിസാരിക. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ എത്തുന്ന ഈ പരിപാടിയിൽ ഷീന സരിത് കുന്നോത്ത് അവതരിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:05 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ 04902 97089 96. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം. ശ്രോതാക്കൾ ശബ്ദം നൽകുന്ന ഈ നാടകത്തിന്റെ രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിനിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: റേഡിയോ മലബാർ
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റിപ്പോർട്ട്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
2: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
2: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ്.

തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യപാഠ്യേതര തലങ്ങളിൽ, സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: രാത്രിയേ
1: ഒരു കൂട്ടയും കൂടി എനിക്ക് കൊണ്ടേറായിരുന്നുവാ. നമുക്ക് ഈ പച്ചക്കറിയല്ല ഈ കൂട്ടയിൽ ഇട്ടുകൂടിയിരുന്നോ?
2: ഞാൻ ചാക്കെടുത്തിനെ.
1: ചാക്കെടുത്തിനാ? നിങ്ങ എടുത്തോളി.
3: അല്ല, ചാക്കിലെല്ലാം പെറുക്കി നല്ലത് മാത്രം ഇട്ടാ മതിയെ. വണ്ടി ഉണ്ട് കാത്തിരിക്കുന്ന. ഓനാണെങ്കിലും തിരക്കിന്റെ തിരക്കാന്ന്.
1: ഞാൻ പൊട്ടിയും പൊളിഞ്ഞു നടക്കണ്ടട്ടാ.
2: നീ ആ കത്തി
3: കുമാര, ആ ചീരന്റെ സൈഡിലെ കൂടിയില്ല ഇങ്ങനെ അരിഞ്ഞ കുമാര.
0: ഇല്ലപ്പ, ഇങ്ങക്ക് വണ്ടി വന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരക്കാക്കല.
3: താനും മാർക്കറ്റിൽ രാവിലെ തന്നെ എത്തിച്ചില്ല. എന്റെ ഒരു വിഷയം
0: ഇത് കൊല്ലുന്ന പോലെ മുറിച്ചെടുക്കാൻ.
3: കൊല്ലുന്ന പോലെ അല്ലല്ല കുമാര. നീ എന്താ
2: പറയുന്നത്? ചീരന്റെ വിത്ത് നുള്ളിട്ട് കുറച്ച് മാറ്റിയൊക്കെ. ചീരന്റെ കൂട്ടത്തില വിത്ത് അരിഞ്ഞോ അല്ലേ?
1: നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ആ വിത്ത് എടുക്കാലോ.
0: അതൊരു നല്ല തീരുമാനം. എന്തായാലും ആ ബോധമുള്ളത് നല്ലതാ.
2: ഒരാക്കിയ വർത്താനം ഇത്രയും എല്ലാത്തിനും കൂടി നിന്നിട്ട് ഇങ്ങനെയാ പറയുക?
0: അല്ല, ആക്കിയ വർത്താനം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ കൃഷി നടത്താൻ വേണ്ടിട്ട് ഒരുമ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തൊരു ബുദ്ധിമുട്ടേനും എല്ലായിരിക്കും. അയ്യോ, ഈ നാട്ടിൽ ഇങ്ങനെ കൃഷി നടക്കൂല. ഇപ്പൊ എങ്ങനെയുണ്ട്
1: എല്ലാ കുമാരാ? ഞാനീ മുൻകൈ എടുത്തിറങ്ങി.
0: മുൻകൈ എടുത്തിട്ട് വീട്ടിലിരുന്നാ മതി.
1: ഞാൻ ഏടുന്നു കൊണ്ടുവന്ന വെള്ളാന്ന് അറിയാം എനിക്ക്. അന്നേരം വെള്ളം
3: ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പദ്ധതി 70 ലക്ഷം ആൾക്കാരിൽ എത്തിക്കണം. 50 ലക്ഷം പച്ചക്കറി വിത്തിന്റെ പാക്കറ്റാ കൊടുത്തത് സംസ്ഥാന സർക്കാർ.
0: എന്നാലും മറുത്തു ഇതിന്
3: ആരോട് ചോദിക്കുന്നത്? കണ്ടിട്ടില്ലല്ലോ.
0: അതല്ലേ പറയുന്നത്?
3: കാര്യം പറയുന്നത്, പച്ചക്കറി വിത്തിന്റെ പാക്കറ്റ് 1.5 കോടി പച്ചക്കറി തൈ കൊടുത്തിന്.
0: ശരി,
3: ഞാൻ കൃഷി ഓഫീസറെ കൊണ്ടാലും പറഞ്ഞേ ഇതല്ലോ.
0: അതല്ലേ ഇവള് വറവാക്കിട്ടുണ്ടാവും കൊണ്ടുവന്ന പറഞ്ഞ തൈയല്ലോ.
3: ആരോട് ചോദിക്കുന്നത്? തൈ കൊടുത്തെന്ന് അയ്യേ.
0: എല്ലാ ഇതെല്ലാം പിന്നീട് കൊണ്ടേ ചാടിയേ.
3: അറിയില്ലപ്പ,
1: ഞമ്മക്കൊന്നും കിട്ടിയില്ല, ഞമ്മളൊന്നും അറിഞ്ഞിട്ടില്ല.
3: ഇല്ല, ഉള്ള കുടുംബശ്രീ ഗ്രൂപ്പ്, വനിതാ ഗ്രൂപ്പ്, വിദ്യാർത്ഥി ഗ്രൂപ്പ് എല്ലാം കൊടുത്തത്
2: അറിയണ്ടോ?
3: അറിഞ്ഞിട്ടുണ്ടാവും.
2: പറയാത്തൊരു കുറവേ
3: ഉണ്ടല്ലേ. രസോ, ഇതെല്ലാം കൃഷി ഓഫീസിനെ കൂടി സൗജന്യായിട്ടാ കൊടുത്തത്.
0: ശരി,
1: ഞാൻ അറിഞ്ഞിട്ടില്ല കുമാര. എന്നോട് ആരോട്ട് പറഞ്ഞു?
3: ഇവർക്ക് അതിനെന്താന്ന് കുമാര പണി? ഇവർക്ക് ആ സാവിത്രിന്റെ വീട്ടിൽ പോയിരിക്കുക, ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് പശുവിന് എന്തെങ്കിലും കൊടുക്കുക, ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും നോക്കണം.
2: അതൊരു നേരം പോക്കല്ലേ?
3: നേരം പോക്കായാലും നമുക്ക് കിട്ടുന്ന വിത്തും ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുവിടേന.
2: എന്റെ അടുത്തത് ഈ അറിയുമ്പോ പറയും, പോയി മേടിക്കണ്ട്.
1: അതെ, ഈ പറഞ്ഞാ വേണ്ട, ഇത് കഴിഞ്ഞു പോയില്ലേ.
0: എന്തായാലും ശരി, ഇപ്രാവശ്യത്തെ ഈ ഒരു കൃഷി കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൃഷി ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഈ നാട്ടിലുണ്ടാവും.
3: ആളല്ലെന്ന് മാത്രമല്ല, എന്തായാലും തീരുമാനിച്ചു. നമ്മളെ പ്രതിശേന അവരെ നേട്ടില്ലേ, കുറച്ച് എത്തു വെച്ചേ വിത്ത് ആ കടത്തേനും എടുക്കാന്ന്.
0: പക്ഷെ എനക്ക് തോന്നിയ ഒരു സന്തോഷം എന്താണെന്നറിയാ, ഇതിങ്ങനെ വെറുതെ തരിശായി കിടന്നൊരു സ്ഥലം, കാട് പിടിച്ച് കിടന്ന സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വീടിലെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാണുമ്പോ എന്തൊരു സ്റ്റൈൽ അതിൽ കൂടി നടന്നു. സന്തോഷല്ലേ.
3: പിന്നെ
1: അത് കുമാരൻ പറഞ്ഞ നേരം
3: വല്ലാത്ത
1: മനസ്സുക കിട്ടി. അല്ല, ഈ മണ്ണ് കണ്ടാ പറയേനോ ഇങ്ങനെ വിളവ് കിട്ടുന്ന? ഇല്ല,
3: അതല്ലേ പറയുന്നത്. ഈ നോക്കിയാട്ടെ, എത്രയാ പൂമ്പാറ്റെല്ലാം വരുന്നത്. ഇതുവരെ നമ്മളെ നാട്ടിൽ അങ്ങനെ സാധനം കണ്ടിരാ.
0: ശരിക്കും ഈ ഓണക്കാലോ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായി. എല്ലെങ്കിലും ഒരു ഉണങ്ങിയ നാടേനും.
3: പിന്നെ
0: കൃഷി വ്യാപകമായിട്ട് ചെയ്താല് നമ്മളെ നാടിന് നല്ലൊരു പച്ചപ്പ് ഉണ്ടാവും എന്ന് ഉറപ്പായി.
3: പച്ചപ്പ് മാത്രാ കുമാര, എത്രയാ വിഷ അടിച്ചിട്ട് പേരുന്നത്? നമ്മളിപ്പോ മാർക്കറ്റ് 1 കിലോ സാധനം വാങ്ങിയാൽ 1/2 കിലോ വിഷ അടിക്കൂലേ?
0: ശരിയല്ലേ.
2: എന്തെന്നാ ഈ കറിവേപ്പിലന്റെ കാര്യം തന്നെ പോയി നോക്കിക്കഴിഞ്ഞ എന്താ ഭംഗി, എന്താ മണം, അതുണ്ടോ വാടുന്ന്?
0: ശരിയല്ലേ.
3: പിന്നല്ലേ, നിങ്ങള് തക്കാളി വെച്ച് നോക്കിയാൽ 1 കൊല്ലം വെച്ചാല് അങ്ങനെ കൂലേ?
0: അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടിട്ട് കൊറേ സ്ഥലം വേണമെന്നെല്ലാം പറയാം. പക്ഷെ ഒരു വീട്ടില് ഒരു കറിവേപ്പില ഒരു തൈ നട്ടുപിടിപ്പിക്കാൻ എത്രയാ സ്ഥലം വേണ്ട?
3: അതല്ലേ,
0: ഈ നാട്ടിലേക്ക് എന്തിനാ ഇത്രയധികം വിഷാടിച്ച ഈ കറിവേപ്പില കൊണ്ടിരുന്നത്? എല്ലാരും ഒന്ന് മനസ്സ് വെച്ചാ.
3: ഒരു തൈ ഉണ്ടായപ്പോഴേ
0: അതല്ലേ പറയുന്നത്,
3: ഒറ്റ തൈന്റെ ആ വീട്ടിന്റെ കാര്യം നടക്കൂലേ?
0: ആ ഒരു സ്വഭാവം, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരാത്തത്.
3: അതല്ലേ, ഇതെവിടെയാ വേണ്ട കുമാര? അഗ്രികൾച്ചറാണ് അല്ലേ, കൾച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു സംസ്കാരമാണ്.
0: ശരിയല്ലേ, ഇത്രയല്ല അറിയാ
1: പോവാനറിയാത്ത എന്താ അവിടെ ഉള്ളത്?
3: ആ സംസ്കാരം നമുക്ക് ഉണ്ടായിട്ട് വരണം, അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വളർത്തിയെടുക്കേണ്ട ഒന്നല്ല.
0: ഞാൻ വിചാരിച്ച അങ്ങനെ അതില്ല എന്നാ, നമുക്ക് മുണ്ട് കിട്ടാ.
1: കുമാരാ, നീ അത് ഓന്റെ മുമ്പിൽ പറഞ്ഞില്ല, ഓനപ്പാടങ്ങ് ആകാശത്തെത്തി.
0: അല്ല, സംഗതി എന്തോ ആയിക്കോട്ടെ, ഈ ഇയാളെ തലേ ഉദിച്ചല്ലേ ഇത് ഇപ്രാവശ്യം ഒരു കൂട്ടായിട്ട് കൃഷി ചെയ്യാന്നുള്ള ആശയം.
1: അത് പറഞ്ഞ നേരം
0: ഈ നാട്ടില് ചെണ്ടുമല്ലി ഒന്നും ബാക്കിയാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല.
3: എന്താ ഇതൊരു പൂവല്ലേ?
0: എന്താ ഭയങ്കര ഭയങ്കര രസമായിരുന്നു കേട്ടോ.
2: ഇല്ലെങ്കിലോ എല്ലാ കൊല്ലം 1000-1500 രൂപ കൊടുത്തിട്ടാണ് ഓരോ കവർ പൂവ് മേടിക്കുന്നത്.
0: അതെ അതെ, ഇതിപ്രാവശ്യം എന്തായാലും നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വിൽക്കാനുണ്ടാവും.
3: കുറച്ച് വിൽക്കാനല്ലോ,
0: എന്തായാലും
3: ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം.
1: എനിക്ക് തോന്നുന്നു ഓണാമ്പളക്ക് ഇത് ഉണ്ടാവില്ല, ആരെങ്കിലും പറിച്ചു
3: കൊണ്ടേക്കാം.
0: അഥവാ പാർക്കുന്നുണ്ട് പറിച്ചോട്ട്, എന്തായാലും സാരമില്ല. നമുക്കില്ലേ ഇത് മുതലായി, ഇങ്ങനെ കണ്ടിട്ട് തന്നെ മുതലായില്ലേ ഇപ്പൊ?
3: ഇവിടെ ആള് വന്നിട്ട് എത്രയാ? നീ വരലുണ്ടാ വൈകുന്നേരം ആവുമ്പോ?
0: പിന്നില്ലാണ്ട്
3: എത്രയാ ആളാ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, സെൽഫി എടുക്കുന്നത്?
2: ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട്.
3: അതല്ലേ പറയുന്നത്?
0: ഇല്ലേ, നമ്മളെ നാടിന്റെ ഒരു മാറ്റം നോക്കിയാ.
3: പിന്നെ ഇതുപോലെ എല്ലാവരെയും ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു അവസ്ഥ വരും അല്ലേ? ശരിക്ക്
0: പിന്നില്ലാണ്ട്
3: പണ്ടിതുപോലെ നെല്ലും വയലും പച്ചക്കറിയും എല്ലാം നിറഞ്ഞു നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോ കുമാരൻ ഓർമ്മയുണ്ട് നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ആ മണ്ണിന്റെ പാനിയല്ല അത്ര പൊട്ടിച്ചിന് കുമാരൻ നമ്മള് തമ്മില്
0: അന്ന് ഓർമ്മിപ്പിക്കല്ല ഇപ്പൊ സങ്കടം തോന്നുന്നു
3: വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ.
0: പിന്നെ നമ്മളെ പുരുഷ ചെയ്യുന്ന പണി ഓർമ്മയില്ല എനിക്ക്, ഇത് നിങ്ങൾക്ക് അറിയാടോ അത്? പുരുഷവും പുരുഷവും അനിയനും കൂടി ഈ ഓന്റെ അച്ഛൻ ഇങ്ങനെ കണ്ടത്തിൽ കമ്പിളിക്ക് കുമ്പളങ്ങ നട്ടിട്ടാകുമ്പോ അതിങ്ങനെ വിളഞ്ഞു നിൽക്കൂലേ, വൈകുന്നേരം ആകുമ്പോ കളി കഴിഞ്ഞ് വരുമ്പോ വരമ്പത്ത് കയറിയ കുമ്പളങ്ങ തുള്ളുക, വരമ്പത്ത് കയറിയ കുമ്പളങ്ങ
1: തുള്ളുക,
0: പൊട്ടിപ്പോന്ന കാണാനല്ലേ ഇവൻ തുള്ളുന്ന്. എത്ര അടി കൊണ്ടിന് ഓന്റെ അച്ഛൻ്റെ അടുക്ക് എന്തെന്നറിയാം?
3: കിട്ടാട്ടം വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോ കിട്ടലുണ്ട്, മിക്കവാറും പണി എടുത്തിട്ട് വീട്ടിലോളം ഓടിക്കലുണ്ട്.
0: പക്ഷെ ആ പുരുഷം ഇപ്പോഴത്തെ പുരുഷമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഒരു മാറ്റവന് വന്നു
3: അല്ലാണ്ട് മൊട്ടയില കയറിപ്പോയില്ല.
0: പക്ഷേ എനക്ക് തോന്നിയ ഒരു കാര്യം എന്നറിയാ, അന്ന് ഈ കുമ്പളങ്ങന്റെ മുകളിൽ തുള്ളുമ്പോ പുരുഷൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്, പക്ഷെ ഇന്ന് പുരുഷന് അതിന്റെ പ്രയാസം തിരിഞ്ഞപ്പോന്നറിയാ, ഇപ്രാവശ്യം കൈക്കോട്ടെടുത്ത് കൊത്തി കളിച്ച് ഇതെല്ലാം കൃഷി ചെയ്യുന്ന സമയത്താന്ന് പുരുഷന് സംഗതി മനസ്സിലായി.
3: അതൊന്നല്ല ഇവനീന മുമ്പേ തിരിഞ്ഞിന് ഒരു ദിവസം എന്നോട് പറയുന്നത്, മാർക്കറ്റ് പോയിട്ട് പച്ചക്കറി വാങ്ങി വന്നവരോട് എന്നോട് പറയാ, എന്റെ മോനെ കുട്ടിക്കാലത്ത് ഞമ്മൾ ചവിട്ടിക്കളഞ്ഞ കുമ്പളങ്ങന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പൊ സങ്കടം വരുന്നു, എത്രയാ പൈസ എന്ന്.
0: അത് ശരിയാട്ടാ,
3: ഭയങ്കര സങ്കടം. ഒരു ദിവസം ഇരുന്ന് കണക്ക് കൂട്ടുന്നത് എത്ര കുമ്പളങ്ങ ചവിട്ടിക്കളഞ്ഞത്.
0: അല്ല അനുഭവത്തിൽ നിന്നുള്ള പാഠം, പിന്നോളം വരൂല വേറൊരു പാഠവും.
2: തക്കാളിന്റെ വില ഒന്നും അറിയില്ലേനോ, തക്കാളിന്റെ വില അങ്ങ് റോക്കറ്റിന്റെ പോലെ കേറിയപ്പോഴാണ് തക്കാളിന്റെ വില അറിഞ്ഞു.
3: പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടെന്താ, കർഷകർക്ക് കിട്ടും അപമാരായ ഈ പൈസ എല്ലാം?
0: അത് വലിയ സങ്കടമുള്ള
3: കാര്യമാണ്.
0: ഒരു കാര്യല്ലേ, കർഷകർ എന്നിപ്പം പറയുന്നത് ലാഭത്തിന് വേണ്ടിയല്ല സംതൃപ്തിക്ക് വേണ്ടിയാ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത്.
3: ഇതിപ്പോ നമ്മള് ചെയ്ത അവസ്ഥ, നമ്മളെ ഇതിന്റെ ചെലവും മെനക്കെടും, ഇപ്പൊ ഒരാളെ വെച്ച് ചെയ്യിക്കുന്ന ഇതാവോ?
2: ഇല്ല, എത്ര പൈസ കൊടുക്കണം. തക്കാളി വിറ്റിട്ട് ഏതോ ഒരു വീട് വാങ്ങി എന്നൊക്കെ പത്രത്തിൽ കണ്ടായിരുന്നല്ലോ.
3: അത് ഇടനിലയായിരിക്കും, കൃഷി ഉണ്ടാക്കുന്ന
0: കൃഷി ചെയ്തോന് ഇതൊന്നും
3: കിട്ടാനാവില്ല.
2: അതോ വീട് വാങ്ങാനോ?
3: ഇല്ല.
0: അല്ല, ഇടനിലക്കാർക്ക് വീടും വാങ്ങും എസ്റ്റേറ്റും വാങ്ങും, പക്ഷെ കൃഷി ചെയ്യുന്നവനാന്ന് കിട്ടാത്തത്.
3: പിന്നെ നമ്മൾ അധ്വാനിച്ചിട്ട് നന്നായിട്ട് അധ്വാനിച്ചിട്ട് ഒരു കുരുമുളക് ഉണ്ടാക്കി അല്ലേ, വീടേ കൊണ്ട് കൊടുത്തഞ്ഞിച്ച് ഇന്ത്യ കുരുമുളകിന്റെ എത്രയല്ല ഇത്ര പൈസ
0: കിട്ടും. അല്ലെ, അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ ഒരു സംവിധാനത്തിൽ വലിയ മാറ്റം വേണം. അതിന്റെ ഒരു ഒരു ഘടന പണ്ടേ വരുന്ന ആ ഒരു ശീലത്തിൽ കുറെ ഇടത്തട്ടുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടാണ് ഇത് ശരിക്കും എത്തുന്നത്. ആ ഒരു സംവിധാനം മാറിയിട്ട് നേരിട്ട് എത്താനുള്ള ഒരു സംവിധാനം വേണം എന്തായാലും, അതാണ് പ്രശ്നം.
3: പക്ഷേ കുറെയല്ലേ ഇപ്പൊ VFPCK പോലുള്ള കർഷക വിപണിയെല്ലാം കുറെയെല്ലാം കർഷകർക്ക് നല്ലൊരു വില കൊടുക്കുന്നുണ്ട്.
0: പക്ഷെ അത് എല്ലായിടെയും ഇല്ലല്ലോ,
3: എല്ലായിടെയും ഇല്ല.
0: ആ അത് വ്യാപകമാവണം.
3: അതൊരു കാര്യമില്ല കുമാര, ഇപ്പൊ ഈ ഭാഗത്തൊരു സമിതി ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരല്ല പോവാ, നമ്മളാരെങ്കിലും പോവാ? ആരാ ഉണ്ടാക്കുക? ആരാ ഉണ്ടാക്കുന്ന അതിന്റെ മുമ്പിലാരാ ഓനാ? ഓ, ഓനായി നിന്ന് ലാഭം ഉണ്ടാക്കാൻ എന്നിട്ട് നമ്മള് മാറിയിക്കല്ലേ ഈയോളൂ, ആരെങ്കിലും മുമ്പിൽ വെക്കുക.
0: പക്ഷേ നമ്മളെ പോലെ ആളുകളോട് ചോദിക്കുമ്പോ നമ്മൾ പറയുന്നത് എല്ലാം തിരക്കാ, ഭയങ്കര തിരക്കല്ല. പക്ഷേ ഈ പറയുന്ന വിഷാടിച്ച പച്ചക്കറിയും ഇതെല്ലാം വാങ്ങി തിന്ന് അവസാനം തൂക്കേട് വന്നിട്ട് ആശുപത്രിയിൽ ഡോക്ടർ മുമ്പ് പോയി നിൽക്കാൻ ക്യൂ നിൽക്കുന്നതിന് തിരക്കില്ല, അഡ്മിറ്റ് ആകുമ്പോൾ തിരക്കില്ല, വേറെ അങ്ങനത്തെ ഒരു തിരക്കില്ല. അന്നേരം എല്ലാം ഒരുപാട് സമയമുണ്ട്. ഇതെല്ലാം നല്ലൊരു പച്ചക്കറിയും ഇതെല്ലാം കൃഷി ചെയ്യാനാകുമ്പോൾ അത് തിരക്കൂടുതൽ.
3: ഇത് പറയുമ്പോ ഒരു ഓർമ്മ വന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഈ പിന്നെ മൊബൈലിൽ വന്നൊരു ഇത്
0: കണ്ടിട്ട്
3: വീഡിയോ എന്നറിയാ, ഒരു ഡോക്ടർ അടുത്ത് പോയി, ഡോക്ടർ അടുത്ത് പോയിട്ട് പിന്നെ അയാള് പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് മരുന്ന് എഴുതി കൊടുത്തു. മരുന്ന് എഴുതി കൊടുത്തപാട് ഇവൻ ചോദിക്കുക, സാറേ ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാവുമെന്ന്. സൈഡ് എഫക്ട് ഉണ്ടാവും, ഗുളിക കുടിക്കുന്നവരല്ലേ? ആ ഗുളിക പിടിച്ച് അപ്പാടെ ഡോക്ടർ എന്നാ ചോദിക്കുന്നറിയാ, നീ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങലല്ലേ, പിന്നെ അപ്പുറത്ത് പോയിട്ട് പിന്നെ പല സാധനങ്ങളും വാങ്ങലില്ലേ, മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങലില്ലേ, ഇതെല്ലാം വാങ്ങുമ്പോ നീ സൈഡ് എഫക്ട് നോക്കിട്ടാ, അതെല്ലാം തിന്നിട്ടാണെന്ന് എനിക്ക് ഇതായില്ലേ. ആ ഡോക്ടർ ചോദി പറഞ്ഞതാ ഇവനോട്, എന്നിട്ട് എന്നോട് വന്നിട്ട് സൈഡ് എഫക്ട് ചോദിക്കാൻ നിക്കുന്നു, ഇതെല്ലാം വാങ്ങി തിന്ന് സൂക്കേട് വന്നിട്ടല്ലേ ഓനാടെ വന്നിട്ടോ.
2: അത് ശരിയാ.
3: ആ
2: ഇനി നമ്മൾ ഇതിൽ ഉണ്ടാക്കിയതിനൊന്നും ഇതുണ്ടാവില്ലല്ലോ, സൈഡ് എഫക്ട്
3: ഉണ്ടാവില്ലല്ലോ. സാവിത്രിന്റെ പശുവിന്റെ ചാണോ, അതിന് സൈഡ് എഫക്ട് ഉണ്ടാവുമോ?
2: സാവിത്രി കേൾക്കുന്നുണ്ടാ നീ പറയാ, ചാണകവും കൊട്ടയിലാക്കി ഇവിടെ ചുമന്നു കൊണ്ടിടുമ്പോ ഈ തോന്നിട്ടില്ലേനോ, ഇപ്പഴാ തോന്നിയത്. വിളവെടുത്തേരോ?
3: പക്ഷെ നമുക്ക് ആ കോഴിവളം ഇട്ടേരോ നല്ല ഒരു പുഷ്ടി വന്നേ അല്ലേ സാധനത്തിനുള്ള.
0: ഓള വെറുപ്പിക്കണ്ട, അടുത്ത കൃഷിയിലും വേണ്ടതാണ്.
3: വേണപ്പാ, ഞാനത് തമാശ പറഞ്ഞല്ലേ, അതല്ലേ ഓള അങ്ങനെ എടുത്തില്ലോ. ഈ കഥീജ എത്ര കട്ടൻ ചായ വെച്ചുകൊണ്ട് തന്നിന്?
0: അതിൽ നിനക്കൊരു കാര്യം മനസ്സിലായി, ഇവര് തമ്മിൽ യോജിപ്പ് കുറവാ. കാരണം ഓളെ വീട്ടിൽ പശു കറവുണ്ട്, ഇവളെ വീട്ടിൽ കട്ടൻ ചായ, ഇത് രണ്ടും കൂടി ചേർന്ന പാൽ ചായ തന്നൂടനാ.
3: അതാ കണ്ട, അതിനും കുനിഷ്ഠ കണ്ടുപിടിച്ചു ചായ കൊണ്ട തന്നില്ല. മറിയാത
0: നമ്മള് മലയാളികളുടെ ഒരു സ്വഭാവമാണ്, എന്തിനും കുറ്റം കണ്ടെത്തുന്നത്.
3: മറിയ കൊണ്ടെത്തുന്ന കണക്ക് വേറെ ഉണ്ട്.
2: മറിയനെ കാണുന്നില്ല, ഇന്ന് വരൂലെന്ന്
3: കൊണ്ടെത്തുന്ന
0: അച്ചടം. ആ പറിച്ചു വെച്ച ആ കുത്തുള്ള വെള്ളരിക്കല്ലേ, നല്ല വെള്ളരിയാണ്, അതുകൊണ്ട് കളഞ്ഞേ കണ്ട, അതാ മറിയക്കെല്ലാം കൊടുത്തേട്ടാ.
3: അല്ല, കുറച്ചെല്ലാം നമുക്ക് ആവശ്യമുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കാൻ
0: പോകണം.
3: ഒരൊറ്റ ചീഞ്ഞ് കാടായി പോലും ഏട്ടാ, അത് നോക്കണ്ട.
2: അമ്മാതിരി വളർന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, ചെയ്യാൻ മാത്രമുള്ള വളർന്നു ഇട്ടിട്ടില്ലല്ലോ.
3: കുത്തുള്ളെല്ലാം കുറച്ച് നമ്മൾ എടുത്താ മതി നല്ലത്.
0: നമ്മളെ കുമാരൻ മാഷ് ആ കുത്തു വന്ന് ചീരക്ക് ചോദിച്ചിട്ടാ, ആ നെറ്റുപോലെ ഇലയില്ലേ, അത് മാഷ്ക്ക് ഭയങ്കര താല്പര്യ. മാഷ് പറയുന്നത് അതിലൊരു കീടവും തളിച്ചില്ല, കീടനാശിനി ഇല്ല, അതുകൊണ്ടാന്ന് അത് അയാൾക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടി അത് വനക്ക് പോണെന്ന് പറഞ്ഞു. അത് മതി, അയാള് പറഞ്ഞ ഏറ്റവും നല്ലത് അതാണ്, അതുകൊണ്ടാണ് ഈ
3: പ്രാണികളെല്ലാം. ഇതല്ലേ കഴിഞ്ഞ മാസം നമ്മള് പറഞ്ഞ കാര്യോ?
2: അല്ല, എന്നിട്ട് വേണം മൂപ്പര് പറയാൻ ഇത്രയും വിളവെടുത്തിട്ട് എനിക്ക് തന്നു
1: ഇതന്നെ. അതുമല്ല, ശോഭ ടീച്ചർ പറയും ചെയ്തിന് നല്ല നോക്കിട്ട് തരണേ എനക്ക്
2: പറയിപ്പിക്കാനാക്കണ്ട.
3: മാത്രല്ല, ഇത് കൊടുത്താ നാലാളിനോട് മാഷ് പറയുകയും
0: ചെയ്യും.
1: വേണ്ടാന്ന് മാഷ് അങ്ങനെ വലുതും പറയും.
3: ചുരുക്കത്തില് നമ്മൾ ഇപ്രാവശ്യത്തെ കൃഷി എല്ലാം കൂടി നന്നായി. ആ പിന്നെ അപ്പുറത്തുള്ള ഗ്രൂപ്പുകാരത് നന്നായി കഥീജ.
2: അത്ര വലിയ ഇതൊന്നുമില്ല, നമ്മളത്ര എന്തായാലും വന്നിട്ടില്ല.
3: ആ പിന്നെ ചന്ദ്രീന്റെ പെണ്ണെല്ലാം നട്ടിട്ടുണ്ട് പൂവെല്ലാം.
0: പക്ഷെ നട്ടിട്ട് പിന്നെ പറിക്കാൻ മാത്രം വന്നാ പോരാ, അന്നേരം നന്നാവൂല. നമ്മൾ ചെയ്ത പോലെ നിരന്തരം ഇതിനെ ലാളിച്ച്
3: പരിപാലിക്കണം. അത് വേണം.
2: ഞാൻ വൈകുന്നേരം ആകുമ്പോ ഇതെല്ലാം ഒന്ന് നോക്കി നടത്തി, നിങ്ങള് വരുന്നതിന് മുന്നേ എല്ലാം ഞാൻ നിരീക്ഷിക്കും.
0: അല്ല, അതിന്റെ കണക്കെല്ലാം എനിക്ക് മനസ്സിലായി. ഇത് വിളവായ കാലം മുതല് നമ്മളെ വീട്ടിലൊരു പച്ചക്കറി വാങ്ങി.
2: അങ്ങനത്തെ ഒരു വർത്താനം ഞാനും എന്റെ അതോ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഇത്
3: ആ പയറിന്റെ വള്ളിയെല്ലാം നോക്കിയട്ടെ, പറിച്ച കലി ഒറ്റല്ലോ.
0: എന്നാലും സാരമില്ല,
3: സാരമില്ല, ഓള് ഇടക്ക് വന്ന് നോക്കുന്നില്ല.
2: എല്ലാ ദിവസം വന്ന് നോക്കുന്നുണ്ട്.
3: പക്ഷേ ഇവിടെ കോഴി വന്നിട്ട് അതിന്റെ സൈഡെല്ലാം കൊത്തി ചുള്ളി നാശാക്കി
2: കഴിഞ്ഞു.
0: ഇവിടെ ഏറ്റവും കൂടുതൽ പരിപാലിച്ചത് കക്കിരിയ, എന്തോന്നറിയില്ല, അതിനോട് ഭയങ്കര ഇഷ്ടായി.
3: എന്നാ പിന്നെ ഇപ്രാവശ്യത്തോണം നമുക്ക് ഇതിനോട്
0: അടിപൊളിയാക്കാം. അടുത്ത വർഷം
3: എന്തായാലും ഗംഭീരാക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണേ, മാർക്കറ്റ് പോയിട്ട് വാങ്ങി തിന്നത് ഗതികേട് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ലല്ലോ.
0: നമുക്ക് മാത്രല്ലല്ലോ, നമ്മുടെ നാട്ടുകാർക്കും കൂടിയല്ലേ.
3: അതെ,
2: എല്ലാ വർഷവും ഒപ്പിക്കലാണ്. ഈ വർഷം
0: നമ്മൾ അടിപൊളി ഓണായി.
3: അതെ അതെ.
2: അല്ല, ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി ഇല്ലേ,
3: പണ്ടത്തേനാണോ ഈ പഴഞ്ചൊല്ലി എന്ന് പറയാ.
2: ഒത്തുപിടിച്ചാൽ മനയും പോരും.
0: അതിന്റെ തെളിവായത്
3: തീർച്ചയായിട്ടും.

ചിപ്പിക്കൂൺ ശ്രേണിയിലേക്ക് എത്തിയ പുതിയ ഇനമാണ് പ്ലൂറോട്ടസ് ഓപ്പൺഷ്യ. കേരളത്തിൽ കണ്ടുവരുന്ന 40-45 ഇനം കൂണുകളിൽ വെച്ച് കേരളത്തിന്റെ തനതായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൂണിനമാണ് ഇത്. കൂടാതെ അന്നജം, മാംസ്യം, ധാതുക്കൾ, ജീവകങ്ങൾ എന്നിവയുടെ കലവറ കൂടിയാണ് ഈ ഇനം. വെള്ളപ്പട്ടിന്റെ നിറവും മിനുസതയും കൂടാതെ നേർത്ത കുറുനിരകളോടുകൂടിയ ഈ കൂണിനം എല്ലായ്പ്പോഴും കൃഷി ചെയ്ത് കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാം. കാർഷിക കോളേജ് പരിസരത്ത് നടത്തിയ സർവേയിൽ ഉണങ്ങിയ കമുകിൻ മരത്തിന്റെ തടിയിൽ നിന്നുമാണ് ഈ ഇനം കൂണിനെ കണ്ടെത്തിയത്. പിന്നീട് ശാസ്ത്രീയ രീതിയിൽ ശുദ്ധമായ കൾച്ചർ പ്രത്യേകം തയ്യാറാക്കിയ മാധ്യമത്തിൽ വളർത്തിയെടുത്തു. നെന്മണികളിൽ തയ്യാറാക്കുന്ന കൂൺവിത്തുകൾ 11-12 ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയിലെത്തും. ഇതിന്റെ കൃഷിരീതി എങ്ങനെയെന്ന് നോക്കാം. പോളി ബാഗുകളിൽ നിറച്ച വൈക്കോലിൽ കൂൺ കൃഷി ചെയ്യാവുന്നതാണ്. വിത്തിട്ട് 8 ദിവസം കഴിയുമ്പോൾ കൂണിന്റെ തന്തുക്കൾ വൈക്കോലിലാകെ വളർന്നിരിക്കുന്നത് കാണാം. 2 ദിവസത്തിനുള്ളിൽ കടുകിന്റെ വലുപ്പമുള്ള മൊട്ടുകൾ വളർന്നു വലുതാകുന്നു. ഇവ വിളവെടുക്കാൻ 12 ദിവസങ്ങൾ മതിയാകും. 1 കിലോഗ്രാം വൈക്കോലിൽ നിന്നും 3/4 കിലോയോളം കൂണ് ലഭിക്കും. കൂടാതെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന റബ്ബർ മരപ്പൊടി, തീപ്പെട്ടി മരപ്പൊടി എന്നിവയിലും ഈ കൂണനം വളർത്താവുന്നതാണ്. ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം വീണ്ടും വിളവെടുക്കാം. 1 മാസം വരെ വിളവെടുപ്പ് തുടരാം. മറ്റ് ചിപ്പിക്കൂണിനങ്ങളെ അപേക്ഷിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിളവെടുപ്പ് നടത്താം എന്നത് ഇതിന്റെ സവിശേഷതയാണ്. ഈ കൂണിനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ വെള്ളായണി കാർഷിക കോളേജിൽ നടന്നു വരികയാണ്. പരീക്ഷിച്ച കർഷകരിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്.

0: ഇതോടുകൂടി ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി വി സി കെ 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് ടി വി കെയ്ക്ക് കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശനവേളയിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. KYC ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്രബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിനുമേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ

0: 9.6 FM. Salil Shivdas Foundation Community Radio.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ അംഗവുമായിരുന്ന അമ്മു സ്വാമിനാഥൻ അഥവാ AV അമ്മുക്കുട്ടി സ്വാമിനാഥനെ കുറിച്ച് കേൾക്കാം. ആയിരത്തി 1894 കേരളത്തിലെ പൊന്നാനി താലൂക്കിലെ അണക്കരയിലെ ഉയർന്ന ജാതിയിലെ ഹിന്ദു കുടുംബമായ വടക്കത്ത് കുടുംബത്തിലാണ് അമ്മുക്കുട്ടി സ്വാമിനാഥൻ ജനിച്ചത്. അച്ഛൻ ഗോവിന്ദമേനോൻ ഒരു ചെറുകിട തദ്ദേശ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മുവിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും നായർ ജാതിയിൽപ്പെട്ടവരായിരുന്നു. 9 പെൺമക്കൾ ഉൾപ്പെടെ അവരുടെ 13 മക്കളിൽ ഇളയവളായിരുന്നു അമ്മു. അമ്മു ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. വീട്ടിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതിൽ മലയാളത്തിൽ വായനയും എഴുത്തും പാചകവും വീട്ടുജോലിയും മാത്രമായിരുന്നു വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. മക്കളെ വളർത്താനും പെൺമക്കളുടെ വിവാഹം നടത്താനും അമ്മ നന്നേ പാടുപെട്ടു. തൽഫലമായി അമ്മുവിന് 13 വയസ്സുള്ളപ്പോൾ അക്കാലത്ത് കേരള സമൂഹത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടിരുന്ന സംബന്ധം സമ്പ്രദായത്തിന് അനുസൃതമായ ഒരു ബന്ധം അമ്മുവിനായി അമ്മ ഒരുക്കിയിരുന്നു. അമ്മുവിനേക്കാൾ 20 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കേരള അയ്യർ ബ്രാഹ്മണനായ സുബ്ബരാമ സ്വാമിനാഥൻ ആയിരുന്നു അവരുടെ ഭർത്താവ്. സുബ്ബരാമ സ്വാമിനാഥൻ ഇടത്തരം തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനും നിലവാരത്തിനും മേലേക്ക് ഉയരാനും അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. എഡ്വിൻബർഗിലെ ലണ്ടൻ സർവകലാശാലയിൽ സ്കോളർഷിപ്പ് കൊണ്ടാണ് പഠിച്ചത്. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. 30s മധ്യം വരെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന്റെ വിവാഹം നീണ്ടുപോകുന്നതിന് കാരണമായി. അമ്മു ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ അമ്മുവിന്റെ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനുമായി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം അമ്മുവിനെ ലണ്ടനിലെ രജിസ്ട്രിയിൽ വച്ച് ഔപചാരികമായി വിവാഹം രജിസ്റ്റർ ചെയ്തു. വിവാഹത്തെ തുടർന്ന് മദ്രാസിലെത്തിയ ഇവർ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യകാല വനിതാ സംഘടനയായ മദ്രാസ് വിമൻസ് അസോസിയേഷന്റെ പ്രവർത്തകയായി. 1936 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. സ്വാമിനാഥൻ അമ്മുവിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലം അവർ മഹാത്മാഗാന്ധിയുടെ അനുയായിയായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തു. 1947 രൂപീകൃതമായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. 1960 വരെ രാജ്യസഭാ അംഗവുമായിരുന്നു അമ്മു സ്വാമിനാഥൻ. ഇന്ത്യൻ നിയമസഭയിൽ അംഗമായിരുന്ന ഇവർ സ്ത്രീ ആയതുകൊണ്ടും അന്ന് സ്ത്രീകൾ വിരളമായേ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നുള്ളൂ എന്നതുകൊണ്ടുമാണ് ഈ സ്ഥാനം അവർക്ക് കിട്ടിയത്. അവർ നിരവധി പ്രസംഗങ്ങൾ വായിക്കുകയും അനേകം സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും വനിതാ അവകാശ പ്രവർത്തനങ്ങളിലും ഒരു പയനിയർ ശബ്ദമായ അമ്മു സ്വാമിനാഥൻ 20th തുടക്കത്തിൽ പരിഷ്കരണവാദി വൃത്തങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയായി ഉയർന്നു വന്നു. 1917 ആനി ബസന്റ്, മാർഗരറ്റ് കസിൻസ്, മാലതി പട്വർദ്ധൻ, ശ്രീമതി ദാദാഭോയ്, ശ്രീമതി അംബുജ അമ്മാൾ തുടങ്ങിയ പ്രമുഖരോടൊപ്പം അവർ മദ്രാസിൽ വിമൻസ് ഇന്ത്യ അസോസിയേഷൻ WIA സ്ഥാപിച്ചു. സ്ത്രീകളുടെ വോട്ടവകാശം, വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം എന്നിവയ്ക്കായി വാദിക്കുന്നതിൽ WIA നിർണായക പങ്കുവഹിച്ചു. ആയിരത്തി 1946 മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ പ്രത്യേകിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകളിൽ അവർ സജീവ പങ്കുവഹിച്ചു.

1949 നവംബർ 24 ഭരണഘടന പാസാക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ ചർച്ചയിൽ അവർ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഇന്ത്യ സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നൽകിയിട്ടില്ലെന്ന് പുറത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യൻ ജനത തന്നെ അവരുടെ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ രാജ്യത്തെ മറ്റെല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങൾ അവർ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അമ്മു സ്വാമിനാഥൻ തന്റെ പൊതുസേവനം തുടർന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രസിഡന്റായി അവർ സേവനമനുഷ്ഠിച്ചു. 1975 സമൂഹത്തിനും ദേശീയ വികസനത്തിനും അവർ നൽകിയ ആജീവനാന്ത സംഭാവനകളെ അംഗീകരിച്ച് മദർ ഓഫ് ദി ഇയറായി ആദരിക്കപ്പെട്ടു. 1978 ഇവർ ഇഹലോകവാസം വെടിഞ്ഞു. ഒരു വിശിഷ്ട കുടുംബത്തിന്റെ മാതൃപിതാവ് കൂടിയായിരുന്ന അവർ അവരുടെ 4 മക്കളിൽ പ്രധാനികളായ തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലായി 1969 1976 കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിച്ച ഗോവിന്ദ് സ്വാമിനാഥൻ, പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി, INA ഉദ്യോഗസ്ഥ, മെഡിക്കൽ ഡോക്ടർ, പിന്നീട് രാജ്യസഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ എന്നിവരാണ്. പൊതുസേവനത്തിനും ദേശീയ പുരോഗതിക്കും വേണ്ടിയുള്ള കുടുംബത്തിന്റെ നിലനിൽക്കുന്ന പ്രതിബദ്ധതയെ അടിവരയിടുന്ന തരത്തിൽ 2002 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അമ്മു സ്വാമിനാഥന്റെ മകളായ ക്യാപ്റ്റൻ ലക്ഷ്മി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭാ അംഗവുമായിരുന്ന അമ്മു സ്വാമിനാഥനെ കുറിച്ചായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 May 7 to 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് May 9 വരാഹാവതാരം, May 10 നാളെ നരസിംഹാവതാരം, May 11 വാമനാവതാരം, May 12 പരശുരാമൻ, May 13 ശ്രീരാമൻ, May 14 ബലരാമൻ, May 15 ശ്രീകൃഷ്ണാവതാരം, May 16 കൽക്കി, May 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
3: വിജയ് യേശുദാസ് ആലപിക്കുന്നു ഹോട്ടൽ കാലിഫോർണിയ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ജിലേബി എന്ന ചിത്രത്തിലെ ദേവ്, ഹരികിരൺ, രോഹിത്, സൂര്യ, ദയ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: യേശുദാസ് ആലപിക്കുന്നു സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വേര് കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നവും?
0: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യ പറയുന്നത്?
0: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നോലും. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
2: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
3: പൊതുജന താൽപര്യാർത്ഥം മട്ടന്നൂർ നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും ചേർന്ന് തയ്യാറാക്കിയത്.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
5: ആഴ്ച വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 102 സീറ്റിൽ വിജയിച്ച് 3-2 ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ എത്തുന്നത്. LDF 35 സീറ്റിലും NDA 3 സീറ്റിലും വിജയിച്ചു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ 3 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF നിലനിർത്തി. കോൺഗ്രസ് 63, മുസ്ലിം ലീഗ് 22, കേരള കോൺഗ്രസ് 7 എന്നിങ്ങനെയാണ് സീറ്റുകൾ. LDFൽ CPIM 26 സീറ്റും CPI 8 സീറ്റും RJD 1 സീറ്റും നേടി. മത്സരിച്ച മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, KRാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവർ വിജയിച്ചു. PM രാജീവ്, MB രാജേഷ്, V ശിവൻകുട്ടി, VN വാസവൻ, R ബിന്ദു, വീണ ജോർജ്, OR കേളു, KB ഗണേഷ്കുമാർ, J ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളത്തിൽ LDFനേറ്റ കനത്ത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ പാർട്ടി വിലയിരുത്തി ആവശ്യമായ എല്ലാ തിരുത്തൽ നടപടിയും സ്വീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. UDFന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം ഉടൻ തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും മാറി നിന്നതുമെല്ലാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യപ്രകാരമാണെന്നും പാർട്ടിയുടെ നിലപാട് എന്തായാലും അതിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിലും മട്ടന്നൂരിൽ പിടിച്ചുനിന്ന് LDF. 14,168 വോട്ടിനാണ് VK സനോജ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് KK ശൈലജ മട്ടന്നൂരിൽ നേടിയിരുന്നത്. വലിയ വോട്ട് ചോർച്ചയുണ്ടായെങ്കിലും മണ്ഡലം നിലനിർത്താൻ LDFനായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തോൽവിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകും. പ്രതീക്ഷിച്ച വിജയമല്ല ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയിയുടെ TVKക്ക് 107 സീറ്റ്, DMK സഖ്യം 73 സീറ്റും, AIADMK സഖ്യം 54 സീറ്റും നേടി. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. വ്യക്തിവിരോധത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ആസിഡ് ആക്രമണത്തിൽ ബാഹ്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ആന്തരികമായി പരിക്കേറ്റവർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ ബാധകമാക്കി സുപ്രീംകോടതി. ഇതുപ്രകാരം നിയമത്തിൽ ഭേദഗതി

0: വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആസിഡ് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടേതാണ് നിർദ്ദേശം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പാചകവാതക ക്ഷാമത്തിന്റെ ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വീണ്ടും ഇരട്ടപ്രഹരമായി വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജിയുടെ വിലക്കയറ്റം. ഹോട്ടലുകൾ പ്രധാനമായും പാചകത്തിനുപയോഗിക്കുന്ന 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3085 രൂപയായി. 5 കിലോയുടെ സിലിണ്ടറിന് 261.50 രൂപയും വർധനയുണ്ടായി. 814 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ നിരക്ക്. യു എ ഇയിലെ വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി യു എ ഇ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലികമായി മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂൾ ജീവനക്കാരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകും. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരായ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷിഹാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് സഹായധനം ലഭിക്കുക. ഇൻഷുറൻസ് ഉള്ളവർക്ക് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് പണം ചെലവായിട്ടുണ്ടെങ്കിൽ ആ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 500 രൂപ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരനെ ഹോസ്റ്റലിൽ മർദ്ദിച്ച് ഫാനിന്റെ കൊളുത്തിൽ കയറുകൊണ്ട് തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. പുനലൂരിനടുത്ത് വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടേഴ്സ് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബൈബിൾ കോളേജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബോയ്സ് ഹോമിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരായ റാന്നി വെച്ചുച്ചിറ വാഴയിൽ വീട്ടിൽ ലിജു, കുന്നിക്കോട്ട് കുറ്റിക്കോണം തണ്ണിച്ചാലിൽ മേലേതിൽ വീട്ടിൽ ടോം എന്നിവരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും സിവിൽ ജഡ്ജിയുമായ അമൽകുമാർ ശർമ്മയെ അഫ്ദർ ജംഗിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. ജൂൺ 1 ക്ലാസ് തുടങ്ങും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. പ്രവേശന പരീക്ഷ നടത്തരുതെന്നും ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. പ്രസാർഭാരതി ചെയർമാനായി കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നവനീത് കുമാർ സെഗാളിന് പകരമായാണ് ജോഷിയെ നിയമിച്ചത്. മാർവലിന്റെയും DCയുടെയും കോമിക് കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച എഴുത്തുകാരൻ ഗെറി കോൺവേ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ പാലാ പാലക്കാട് കാപ്പിൽ ഡിജോ കാപ്പൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 46,313 ടൺ LPGയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. സർവശക്തി എന്ന കപ്പലാണ് ശനിയാഴ്ച ഹോർമൂസ് കടന്നത്. കപ്പൽ May 13 വിശാഖപട്ടണം തീരത്തെത്തും. ഇറാൻ യുദ്ധത്തിലുണ്ടായ ഇന്ധന പ്രതിസന്ധിയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാനൊരുങ്ങി US സ്പിരിറ്റ് എയർലൈൻസ്. കമ്പനിയുടെ പ്രതിസന്ധി മറികടക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $500 മില്യൻ പ്രത്യേക പാക്കേജ് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അടിയന്തര പോർട്ടലിലേക്ക് നീങ്ങുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഖേരയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, അതുൽ S ചന്ദൂർക്കർ എന്നിവർ ചൂണ്ടിക്കാട്ടി. ഈ മാസം 20 മുതൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. 25% വേതന വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 20 രാവിലെ 6 മണി മുതലാണ് പണിമുടക്ക്. സർക്കാരിന്റെ നടപടികളെയോ നയങ്ങളെയോ വിമർശിക്കുന്നത് ജനാധിപത്യത്തിൽ അനിവാര്യമാണെന്നും ഇത് കലാപ പ്രേരണയായി കാണാൻ കഴിയില്ലെന്നും അലഹബാദ് ഹൈക്കോടതി. 2025 നടത്തിയ പ്രസംഗം രാജ്യദ്രോഹമാണെന്ന് കാണിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.
1: ആഴ്ചവൃത്താന്തം.

0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്രിക്കഴകം ടി വി കെ ശ്രമം നടത്തിയതോടെ 7 പതിറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ കൂട്ടുകെട്ടി സർക്കാരിന് വഴിയൊരുങ്ങി. ടി വി കെ അഭ്യർത്ഥിച്ചതോടെ പിന്തുണ നൽകാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ ചടുലമായ നീക്കങ്ങൾ. പാർട്ടിക്കുള്ളിൽ പിന്തുണ ഉറപ്പിക്കാനും പാർട്ടിക്ക് പുറത്ത് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ പിന്തുണക്കുന്ന ക്യാമ്പുകൾ നടത്തുന്നത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നിരീക്ഷകരായി എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസുനിക്, ട്രഷറർ അജി മാക്കൻ എന്നിവരെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ 937 ഹെക്ടർ സംരക്ഷിത വനഭൂമി കൂടി ഖനനത്തിന് നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകി. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയ്ക്ക് വീണ്ടും ചുവപ്പ് പരവത അനുവരിച്ച് കേരളം. ഫാഷൻ ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെഡ്ഗാല 2026ലാണ് കേരളത്തിലൊരുക്കിയ പരവതാനി തിളങ്ങിയത്. ഫാഷൻ ഈസ് ആർട്ട് എന്ന ആശയത്തിൽ നടക്കുന്ന മേളയിൽ അതേ തീമിൽ നിന്നു തന്നെയാണ് പരവതാനിയും. വോട്ടെണ്ണലിന് പിന്നാലെ പശ്ചിമബംഗാളിൽ വ്യാപക ആക്രമണം. ബി ജെ പിയുടെയും തൃണമൂലിൻ്റെയും ഓരോ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പല സ്ഥലങ്ങളിലും തൃണമൂൽ ഓഫീസുകൾ തകർക്കപ്പെട്ടു. സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുമുണ്ടായി. തൃണമൂൽ നേതാക്കളെ കരുതൽ തടങ്കലാക്കിയതായും പരാതിയുണ്ട്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഇത്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. ജഡ്ജിമാരുടെ എണ്ണം 31-ൽ നിന്ന് 34 ഉയർത്തിയത് 2019ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തേക്കും. ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിണറായി വിജയൻ തന്റെ മനസ്സിലിരിപ്പ് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. വിമാനത്താവളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം US അസഹനീയമാണെന്ന് തങ്ങൾക്കറിയാമെന്നും തങ്ങൾ ഇതുവരെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ലെന്നും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിബാഫ് ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സമുദ്രമേഖലയുടേതെന്ന് പറഞ്ഞ് ഒരു ഭൂപടം ഇറാൻ പ്രസിദ്ധീകരിച്ചു. UAE ഹുജൈറ എണ്ണ വ്യവസായ മേഖലയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UAE ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ക്ഷേത്രോത്സവങ്ങളും പള്ളിത്തിരുനാളുകളും നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുമായി സമഗ്ര മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഹൈക്കോടതി. ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള ചുമതല DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നൽകണം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സൗകര്യം ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 3 പേർ കൊല്ലപ്പെട്ട 2 കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതികളുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു. സർക്കാരും ഇരകളുടെ ബന്ധുക്കളും നൽകിയ അപ്പീലുകൾ തള്ളി. വഡോദര ഘോഡിയാർ നഗറിൽ 2002 ഫെബ്രുവരി 28 കസം ഖാൻ എന്നയാളെ ജീവനോടെ തീയിലിട്ട് കൊന്ന കേസിൽ 5 പേരെ കുറ്റവിമുക്തരാക്കിയ വഡോര സെഷൻസ് കോടതിയുടെ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ച് ഔദ്യോഗിക ഉത്തരവിറങ്ങി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് നടപടി. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ തയ്യാറാക്കുന്ന സമഗ്ര വികസന രേഖയുടെ ഭാഗമായി പഞ്ചായത്ത് തല വികസന സെമിനാർ ജില്ലയിൽ ആദ്യമായി തില്ലങ്കേരി പഞ്ചായത്തിൽ നടത്തി. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം 28 തുടങ്ങും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. May 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവം ആരംഭിക്കും. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. UAE പിന്മാറ്റത്തിനു പിന്നാലെ പ്രതിദിന എണ്ണയുൽപാദന വീതം വർദ്ധിപ്പിച്ച് OPEC+ 7 രാജ്യങ്ങൾ. പെട്രോളിയം

0: കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിലെ സൗദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈത്ത്, ഒമാൻ എന്നിവയാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. ഇവ ഏഴും ചേർന്ന് ജൂണിൽ പ്രതിദിനം 1.88 ലക്ഷം വീപ്പ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. സ്വതന്ത്ര മാധ്യമമില്ലെങ്കിൽ സമാധാനവും മനുഷ്യാവകാശങ്ങളും പുലരില്ലെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന 85% കുറ്റകൃത്യങ്ങളിലും അന്വേഷണം നടക്കുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനമായ ഞായറാഴ്ച നൽകിയ സന്ദേശത്തിലാണ് ഗുട്ടറസ് നയം വ്യക്തമാക്കിയത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഞായറാഴ്ച പുലർച്ചെ 4-നില ഭവന സമുച്ചയത്തിന് തീപിടിച്ച് 2 കുടുംബത്തിലെ 9 പേർ മരിച്ചു. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നീങ്ങുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് യാത്രക്കാരൻ പുറത്തു ചാടി. ചെന്നൈ വിമാനത്താവളത്തിൽ നടന്ന സംഭവത്തിൽ പുതുക്കോട്ട സ്വദേശിയായ 34-കാരനെ അറസ്റ്റ് ചെയ്തു. ഷാർജയിൽ നിന്ന് 234 യാത്രക്കാരുമായി ഞായറാഴ്ച പുലർച്ചെ 3:30 ചെന്നൈയിലെത്തിയ എയർ അറേബ്യ വിമാനം പാർക്കിംഗ് ബേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് യുവാവ് എമർജൻസി വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടിയത്. സംഭവത്തെ തുടർന്ന് പ്രധാന റൺവേ 1 മണിക്കൂർ നേരം അടച്ചിട്ടു. ഈ സമയത്തെ വിമാന സർവീസുകൾ 2-ാം റൺവേയിലേക്ക് മാറ്റി. ചെന്നൈയിലിറങ്ങേണ്ട ചില വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരായ ആർ കെ ആനന്ദിനും സുവർണ ശർമ്മയ്ക്കും US പുലിസ്റ്റർ സമ്മാനം. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഭരണമാറ്റത്തെ തുടർന്ന് ആ പദവിയും രാജിവെച്ചു. 8 വർഷത്തിലേറെയായി എബ്രഹാമാണ് CEO. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാവി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് നടത്തുക. പയ്യന്നൂരിലും കേരളത്തിലും കൂട്ടായ്മകൾ വരുമെന്ന് V. കുഞ്ഞികൃഷ്ണൻ MLA. തെറ്റു തിരുത്തിയാൽ CPMന് നല്ലതെന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിൽ സീറ്റ് കൂടുതൽ LDFനെങ്കിലും വോട്ട് കൂടുതൽ UDFന്. 5 മണ്ഡലങ്ങളിൽ വിജയിച്ച UDF 21,462 വോട്ടാണ് കൂടുതൽ നേടിയത്. UDFന് 7,85,268 വോട്ട് ലഭിച്ചപ്പോൾ 6 ഇടത്ത് ജയിച്ച LDFന് 7,63,806 വോട്ടാണ് ലഭിച്ചത്. BJP നേതൃത്വത്തിലുള്ള NDAക്ക് 1,70,207 വോട്ട് കിട്ടി. കനത്ത തോൽവിയുടെ ആഘാതത്തിന് പിന്നാലെ CPMൽ തിരുത്തലിന് ആവശ്യമായിരുന്നു. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സിനിമാ സീരിയൽ നടൻ ഗുരുവായൂർ ഇരിങ്ങപ്പുറം അനന്തപുരിയിൽ സന്തോഷ് കെ നായർ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് പരിക്കേറ്റു. തീർത്ഥാടന കേന്ദ്രമായ പരശ്ശിനിക്കടവിലും ഹിൽടോപ്പ് പാർക്കിംഗ് ഏരിയ സജ്ജമാകുന്നു. പരശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുരയുടെ തൊട്ടുമുകളിലെ കുന്നിൻ ചെരുവിലൂടെ കടന്നു പോകുന്ന പരശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് സിമെന്റ് കട്ട നിരത്തി പാർക്കിംഗ് സ്ഥലം ഒരുക്കുന്നത്. വ്യക്തിവിരോധത്തെ തുടർന്ന് ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീറിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും 4.5 ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. 5 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകനായ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് PV ബാലകൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. May 15 വീണ്ടും പരിഗണിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് 6 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട MLA മാരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയാത്തതിനാൽ TVK നേതാവ് വിജയ്യുടെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയുമാണ് സാധാരണ നിലയിൽ ഗവർണർമാർ ചെയ്യാറ്. എന്നാൽ ടിവിക്കേക്ക് ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ച ശേഷമേ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ആർലേക്കറുടേത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനമിറങ്ങി. ഭരണഘടനാ ചട്ടപ്രകാരം നിയമസഭ പിരിച്ചുവിട്ടതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ വ്യാപകമായ അതിക്രമം. പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ബി ജെ പി നേതാവായ ചന്ദ്രനാഥ് രത്താണ് കൊല്ലപ്പെട്ടത്. നോർത്ത് 24 പർഗാന ജില്ലയിലെ മാധ്യമഗ്രാമിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. രത്തിന്റെ വാഹനം പിന്തുടർന്നെത്തിയ അക്രമി സംഘമാണ് വെടിയുതിർത്തത്. വിയറ്റ്നാമുമായുള്ള വ്യാപാരം 2030 ആകുമ്പോഴേക്കും 2.38 ലക്ഷം കോടി രൂപയായി ഉയർത്താൻ ഇന്ത്യ. ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 13 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതിനാൽ പരസ്പര സമ്മതപ്രകാരമാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസിലുണ്ടായ തുടർച്ചയായ പരാജയത്തെ തുടർന്നാണ് ട്രംപ് പിന്മാറിയതെന്നും ഇത് ഇറാന്റെ വിജയമാണെന്നും ഇറാൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലെ ഒരു യാത്രക്കാരനുകൂടി ഹാൻഡവൈറസ് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ ആൾ സൂറിച്ചിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സ്വിറ്റ്സർലൻഡ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന എക്സിൽ കുറിച്ചു. രോഗലക്ഷണങ്ങളുള്ള 3 യാത്രക്കാരെ കൂടി കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇവരെ നെതർലൻഡിലേക്കാണ് മാറ്റിയത്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 8. രോഗബാധയെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ഡച്ച് ദമ്പതിമാരും ഒരു ജർമ്മൻ പൗരനും നേരത്തെ മരിച്ചിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടെഡ് ടേണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കോ ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നവർക്കോ തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെ കർശന നടപടികളുണ്ടാകും. അപമാനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കും. ദേശീയ ഗീതത്തിനും ഗാനത്തിനും ഇനി ഒരേ നിയമപരിരക്ഷയും ആദരവും ലഭിക്കും. ഇതിനായി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. ശബരിമല വിഷയത്തിൽ വാദം നടക്കുന്നത് മുൻനിർത്തി അടുത്തയാഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ഈ വിഷയമെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. വാദം 1 മാസം മുൻപേ നിശ്ചയിച്ചതാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസുകൾ തുടങ്ങി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ഫ്ലൈ അദീലിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. 349 പേരാണ് ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2 മണിക്കൂറോളം വൈകിയാണ് ആദ്യ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 5:15 സർവീസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. കണ്ണൂരിലേക്ക് വിമാനമെത്താൻ വൈകിയതിനെ തുടർന്ന് സർവീസ് വൈകി. 2-ാമത്തെ ഹജ്ജ് വിമാനം ബുധനാഴ്ച രാത്രി 10:15 പുറപ്പെട്ടു. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള AICC ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്വേഗം നിറഞ്ഞ് കോൺഗ്രസ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നിയുക്ത MLA നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി. പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് AICC നിരീക്ഷകർ അഭിപ്രായം തേടിയത്. പാർട്ടിയിലെ ഹിതപരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് സ്ഥാപിച്ചാലേ TVK നേതാവ് വിജയനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കൂ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമായി. CPM, CPI, BCK കക്ഷികളുടെ പിന്തുണ കത്ത് നേടാനാണ് TVK ശ്രമം. TVK അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMK, അണ്ണാ DMK ധാരണയുണ്ടാക്കാനുള്ള അണിയറ നീക്കവും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മമതാ ബാനർജി രാജിവെക്കാത്തതോടെ പശ്ചിമബംഗാൾ നിയമസഭാ ഗവർണർ RN Ravi പിരിച്ചുവിട്ടു. ഇതോടെ രാജിവെക്കില്ലെന്ന മമതയുടെ അവസാന തന്ത്രവും പാഴായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ 4-ാം നാൾ പ്രതികരണവുമായി സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്, എങ്കിലും ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും വിജയം നേടിയ UDFനെ അഭിനന്ദിക്കുന്നതായും പിണറായി വിജയൻ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDFനും ഉണ്ടായതെന്ന് CPM ജനറൽ സെക്രട്ടറി MA Baby. തോൽവിയുടെ വിലയിരുത്തലുകളിൽ സഖാക്കൾക്ക് തുറന്നടിച്ച് പറയാം. നേതൃതലത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർ ക്ഷമാപൂർവ്വം അതെല്ലാം കേൾക്കണം. ലീഗിന് ഉറപ്പായ 4 മന്ത്രിസ്ഥാനങ്ങളിൽ ആളെ നിശ്ചയിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരാണ് മന്ത്രിമാരാവുക. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപവൽക്കരിച്ച പദ്ധതി പുതുക്കും. ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനം. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. 45-ാം വാർഷികവും പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കറുടെ 70-ാം ജന്മദിനവും ആഘോഷിക്കുന്നതിന് ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ ഒരുങ്ങി. May 10 നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും. യാത്രാ വരുമാനത്തിൽ കുതിച്ച് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചു. 319.21 കോടി രൂപയാണ് സ്റ്റേഷൻ നേടിയത്. രാജ്യത്ത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി നീതി ആയോഗ് റിപ്പോർട്ട്. 10 വർഷത്തിനിടെ സ്വകാര്യ സ്കൂളുകളിലേക്കാണ് കുട്ടികൾ കൂടുതലായി എത്തുന്നതെന്നും നീതി ആയോഗ് ചെയർമാൻ സുമൻ ബെറിയും CEO നിതീഷ് ബെറും ചേർന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട്. അസമിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 12 ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാകും മുഖ്യമന്ത്രി. ഖാനപാരയിലെ വെറ്റിനറി ഫീൽഡിലാണ് ചടങ്ങ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതികരണവും ദേശസുരക്ഷയ്ക്കായുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയുമായിരുന്നു സൈനിക നടപടിയെന്നും ഉറച്ച നിലപാട് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലെ ഡിസ്പ്ലേ ഫോട്ടോകൾ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും
1: നേതാക്കളും. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗറിൽ റീൽസ് ചിത്രീകരിക്കാൻ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ 10 വയസ്സുകാരൻ കോണിപ്പടി തകർന്നു വീണു മരിച്ചു. ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കുട്ടികളെ 14 മണിക്കൂറിന് ശേഷം വ്യോമസേന സുരക്ഷിതമായി താഴെയിറക്കി. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ കാശിറാം ആവാസ് കോളനിയിലാണ് സംഭവം. ഇവിടെ 60 അടി ഉയരമുള്ള പഴയ വാട്ടർ ടാങ്കിന് മുകളിൽ 5 കുട്ടികളാണ് കയറിയത്. തിരിച്ചിറങ്ങുന്നതിനിടെ കോണിപ്പടി തകർന്നതോടെ 3 പേർ താഴേക്ക് വീണു. സിദ്ധാർത്ഥ് എന്ന ബാലൻ സംഭവസ്ഥലത്ത് മരിച്ചു. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ബൈക്ക് വൈദ്യുത തൂണിലിടിച്ചു മറിഞ്ഞ് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കോഴിക്കോട് എയർ ക്യാമ്പിലെ കോഴിക്കോട് നരിക്കുനി കുട്ടമ്പൂർ കുന്നത്ത് ശ്യാമിൽ റഹ്മാനാണ് മരിച്ചത്. ചെറുവാഞ്ചേരി കണ്ണവം റോഡിൽ പുളിയൻ പീടികയ്ക്ക് സമീപം കണ്ണവം വനത്തിലാണ് അപകടം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3 വയസ്സുകാരനുൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മരക്കാർക്കണ്ടി വെത്തിലപ്പള്ളി വയലിലെ മുനീറ സിൽവി മുനീറ, മകളുടെ ഭർത്താവ് മുനീർ, പേരക്കുട്ടി മേശിദാൻ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ 6 ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനായിരുന്നു എന്ന് വെളിപ്പെടുത്തലുമായി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട്. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് വെളിപ്പെടുത്തൽ. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ കടന്നെങ്കിലും ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ഫോഗട്ടിന് മെഡൽ നഷ്ടമായിരുന്നു. തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിസംബറിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. എന്നാൽ തന്റെ മടങ്ങിവരവ് തടയാൻ ആസൂത്രണ ശ്രമം നടക്കുകയാണെന്ന് ഫോഗട്ട് ആരോപിക്കുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഭരണഘടനാ സ്ഥാപനങ്ങളും അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കലാപത്തിന്റെ മൂന്നാം വാർഷികമായ ഞായറാഴ്ച ഗാങ്തെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ഹമർ സ്റ്റുഡൻസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവർക്ക് സംഘം നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ തലത്തിൽ മെയ് 4 മുതൽ 10 വരെ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തീപിടുത്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അവബോധം വളർത്തുന്നതിനുമാണ് സുരക്ഷാ വാരാചരണം. സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ എഴുതി. കനത്ത സുരക്ഷയിൽ ഞായറാഴ്ച 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പരീക്ഷ. ജബൽപൂർ ബർഗി അണക്കെട്ടിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ ക്രൂയിസ് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 13. കാണാതായ അവസാനത്തെ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ എറണാകുളം സ്വദേശിയിൽ നിന്ന് 24.76 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയടക്കം 2 പേർ ഹൈദരാബാദിൽ പിടിയിൽ. ഹൈദരാബാദ് സ്വദേശികളായ വ്യവസായി സത്യനാരായണമൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരെ ഞായറാഴ്ച രാത്രിയോടെ കൊച്ചിയിലെത്തിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ഇൻഡോർ കോർട്ടിൽ നടന്ന ജില്ലാ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെറുപുഷ്പം HS ചന്ദനക്കാമ്പാറയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളും കിരീടം ചൂടി. വനിതാ പോൾവാൾട്ടിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തി തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവൻ. ദേശീയ ഇൻഡോർ ഓപ്പൺ പോൾവാൾട്ട് മീറ്റിൽ 4.23 മീറ്റർ ചാടിയാണ് ഭരണിക പുതിയ ഉയരം കണ്ടെത്തിയത്. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ സെമിഫൈനലിൽ തോറ്റ ഇന്ത്യക്ക് വെങ്കലം. മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യയെ ഫ്രാൻസാണ് തകർത്തത്. IPL ടീം രാജസ്ഥാൻ റോയൽസിന് പുതിയ ഉടമകൾ. കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വ്യവസായ പ്രമുഖരായ മിത്തൽ കുടുംബവും അദർ പൂനവാലയും ചേർന്നാണ് ടീമിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത്.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മളെ കൂട്ടത്തില് ഇനിയുള്ള പേര് 6B ക്ലാസ്സിലെ വൈഭവ, ദേവിഷ, 7B ഋതുവർണ, ആൽമിയ, 7A ക്ലാസ് ദേവനന്ദ, 6A ക്ലാസ്സിലെ അൻവിത, 6A ക്ലാസ്സിലെ മേഘ്ന, ദേവഹാര. ഇവരാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവർ. ഇവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാത്തിനും മുമ്പിട്ട് നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ പുഷ് കൊടുക്കേണ്ടി വരും മാത്രം. ബാക്കി അത്രയും ടാലൻ്റ് ആയ കുട്ടികളാണ്. പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ടാലൻ്റ് ആയ കുട്ടികളാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു പുഷ് കൊടുക്കേണ്ടി അത്രയേ ഉള്ളൂ. ബാക്കി ഒന്ന് അന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കയറി പൊക്കോളൂ. നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ അവരങ്ങ് പൊക്കോളൂ. നമുക്ക് ഇവരെ ഒരു പാട്ട്, എല്ലാവരും ചേർന്നൊരു പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം.

തൂവൽ കൊട്ടാരത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, ആലാപനം യേശുദാസ്. അടുത്ത ഗാനം കുടുംബവിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ബിച്ചു തിരുമല.

ജയചന്ദ്രനും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇനി സാദരം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം. ആലാപനം സ്വർണലത, ഗാനരചന കൈതപ്രം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

വാക്കുകൾക്ക് അതീതമാണ് പ്രണയഭാവങ്ങൾ. കാലം പിന്നിടുമ്പോൾ പുതിയ ഭാവങ്ങളിലൂടെ, പുതിയ തലങ്ങളിലൂടെ അത് മനസ്സിൽ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രണയം എന്നെന്നും ചലച്ചിത്രങ്ങളിലെ പ്രിയപ്പെട്ട ആശയവുമാണ്. പോയ വർഷങ്ങളിലുമെത്തി അങ്ങനെ കുറേ പാട്ടുകൾ. പെയ്തൊഴിഞ്ഞ മഴയുടെ തീർത്ത ചന്തമാണ് അതിനെന്നും. വെയിലിൻ നിറം പോലെ തിളങ്ങുന്നതാണ് പ്രണയം. ഒപ്പമുള്ള നാളുകളെന്നും പുഴയാഴങ്ങളിലേക്ക് മാഞ്ഞുപോയൊരു കളിവഞ്ചിയെ കാണുന്ന പോലൊരു തീരാ നോവാണ് വിരഹമെന്നും പാടിയ കുറേ പാട്ടുകൾ. ഇന്നലകളിലെയും ഇന്നിന്റെയും പ്രണയത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഭാവാർദ്രമായ യാത്ര നടത്തി ആ പാട്ടുകളും അതിനൊപ്പം ഉണ്ടായിരുന്ന ദൃശ്യങ്ങളും ആ പാട്ടുകളിലേക്കൊന്ന് നമുക്ക് പോയി വരാം ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ. കൈപിടിച്ച് അവർ ഒരുമിച്ച് നടന്നു നീങ്ങിയ വഴിയിൽ അന്നൊരു നാൾ മഴ പെയ്തു. ഇളം വേനലിനിടയിലൂടെ പതിയെ വന്ന ചെറുമഴയിലൂടെ അവർ പിന്നെയും ദൂരങ്ങൾ താണ്ടി. ആ കാഴ്ചയുടെ അത്രയും ഭംഗിയുണ്ടായിരുന്നു ഈ പാട്ടിനും പനിനീർ പൂവിൻ്റെ ചേലി എന്ന് തന്നെ പറയണം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. 2016 ആരംഭത്തിൽ കേട്ട ഒരു പ്രണയഗാനം എന്നതിനപ്പുറം ജെറി അമൽദേവ് എന്ന പ്രതിഭാധനന്റെ മടങ്ങിവരവ് കൂടിയായിരുന്നു ഈ പാട്ട്. പഴമയിലേക്ക് കയ്പിച്ച സംഗീതം, പാട്ടുപെട്ടിയിൽ ചേർത്ത് വെച്ചിട്ടുള്ള പഴയ ഗാനങ്ങളുടെ അതേ ഈണം, യേശുദാസിന്റെയും വാണി ജയറാമിന്റെയും കൂടി സ്വരം ചേർന്നപ്പോൾ നൊസ്റ്റാൾജിയയ്ക്കൊപ്പമായി പ്രേക്ഷകരും. രാജാമണി ആയിരുന്നു ഈ പാട്ടിനെ മ്യൂസിക് കണ്ടക്ട് ചെയ്തത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. സന്തോഷ് വർമ്മയാണ് വരികൾ കുറിച്ചത്. ജെറി അമൽദേവിന്റെ തീർത്തും ലളിതമായ ഈണത്തിന് സന്തോഷ് നൽകിയത് പനിനീർ പൂവിന്റെ അത്രയും നൈർമല്യമായ ഈണവും. പുറത്തു വരും മുൻപേ സിനിമ പാട്ടിലൂടെ പ്രേക്ഷകനൊപ്പം കൂടുന്ന കാഴ്ചയ്ക്ക് 2016 തുടക്കമിട്ടത് ഈ പാട്ടാണ്.

ഇനിയൊരാൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരേണ്ടതില്ലെന്ന് ചിന്തിച്ചിരുന്ന നാളുകളിൽ പോലും ചിലരുടെ ജീവിതത്തിലേക്ക് അറിയാതെ പറയാതെ ചിലർ കടന്നു വരും. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ നായകന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. മൗനം ഒരു വയലിൻ നാദത്തിന് വഴിമാറുന്നത് പോലെയായിരുന്നു അയാളുടെ ജീവിതത്തിലേക്ക് അനുരാഗത്തിന്റെ മായാമന്ത്രമായി അവൾ വന്നത്. മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത് എന്ന പാട്ട് ഒറ്റയ്ക്കാകുന്ന വേളകളിൽ ആരുമൊന്ന് മൂളിപ്പോകുന്ന പാട്ടാണ്. വിജയ് യേശുദാസും നായികയായ അപർണ ബാലമുരളിയും ചേർന്നാണ് ഈ പാട്ട് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലാണ് ഈണമിട്ടത്. വേറിട്ടൊരു ഈണമാണ് ഈ പാട്ടിന്. രാവിൽ നിലാവൊരുക്കുന്ന നിഴലിന്റെ ഭാവഭേദങ്ങൾ പോലെയായിരുന്നു ഈണം. പടവുകളിലൂടെ തുള്ളിയും ഇടയ്ക്കൊന്നിഴഞ്ഞും പിന്നെയൊരു വേള വെറുതെ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകുന്ന മഴത്തുള്ളിയെ പോലുള്ള ഈണം. ഗായകർ ഇരുവരും സ്വരത്തിനും ആ ഭേദങ്ങൾ കൊണ്ടുവന്നപ്പോൾ ബിജിബാലിൽ നിന്നും മലയാളിക്ക് കിട്ടിയ മറ്റൊരു നല്ല ഗാനമായി അത് മാറി.

പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ എല്ലായ്പ്പോഴും കവികൾക്കുള്ളിലേക്ക് എത്തുന്നത് നിലാവും പുതുമഴയും മഞ്ഞും ഒക്കെ തന്നെയാണ്. ആ രീതി ഒരിക്കലും പ്രേക്ഷകന് ആവർത്തന വിരസത എന്ന അരോചകത പകരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ പാട്ടാണിത്. പുലർക്കാറ്റിന്റെ പാച്ചിൽ പോലെ താളാത്മകമായ വയലിൻ വായനയിലൂടെയാണ് ഷാൻ റഹ്മാൻ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നത്. രാമഴ പെയ്തു കുതിർന്ന ഡയറി താളിലൂടെ അവൾക്ക് കത്തെഴുതിയ ആരും കാണാതെ അവൾ തന്നെ ചാമ്പക്കത്തിന്ന മൺപാതയിൽ സൈക്കിളിൽ അവളെ കാത്തുനിന്ന പഴയകാല പ്രണയം പുനരവതരിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു പാട്ടിനൊപ്പമുണ്ടായിരുന്നത്. ആദ്യ കേൾവിയിലും കാഴ്ചയിലും തന്നെ പ്രേക്ഷകനെ ഇന്നലകളിലേക്ക് തിരികെ വിട്ടു പാട്ട്. പാട്ടിലെ നായകനും നായികയും വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും തന്നെയാണ് ഈ പാട്ട് പാടിയത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഷാൻ റഹ്മാൻ ഈണമിട്ട മനോഹരമായ മെലഡിയാണ് ഈ പാട്ട് എന്നതിൽ തർക്കമില്ല. ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്.

ഇടനെഞ്ചിലൊരു വല്ലാത്ത സുഖമായാണ് അവളുടെ ഓരോ നോട്ടവും വർത്തമാനവും കരുതലും അനുഭവപ്പെടുക. ഒരു നാൾ എന്തെന്നറിയാതെ അവൾ കടന്നു പോകുമ്പോൾ നെഞ്ചു പറിച്ചെടുക്കുന്ന നോവായി അത് മാറുന്നതും അതുകൊണ്ടാണ്. ആ പ്രണയസുഖത്തെക്കുറിച്ചാണ് ഒരു മുറയി വന്ത് പാർത്തായ എന്ന ചിത്രത്തിലെ പാട്ട്. നേർത്ത സ്വരങ്ങളിലൂടെ പ്രേക്ഷകരിലേക്കത് എത്തിയപ്പോൾ പ്രണയാർദ്ര നിലാവായി മനസ്സിൽ പെയ്തിറങ്ങാൻ പിന്നെ വൈകിയില്ല. നജീം അർഷാദും സംഗീത ശ്രീകാന്തും ചേർന്ന് പാടിയ പാട്ടിനെ ഇത്രയധികം മനോഹരമാക്കിയത് ആലാപന ശൈലിയാണ്. കരിമഷി പടർന്ന കണ്ണുകൾ കൊണ്ടുള്ള അവളുടെ നോട്ടം പോലെ ആഴമുള്ള ഓർക്കസ്ട്ര മറ്റൊരു ഘടകവും. ഉച്ചത്തിൽ പാടുന്ന സംഗീതോപകരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വന്നു പോകുമ്പോൾ കേൾവിക്കാരനിൽ പ്രണയത്തിന്റെ വസന്തം തന്നെയാണ് ഉണ്ടായത്. പുതിയ കാലത്തെ സംഗീത ചിന്തകളിലൂടെ കാൽപ്പനികമായ പ്രണയചിന്തയെ ആവിഷ്കരിച്ച ഗാനം സിനിമയേക്കാൾ പ്രിയപ്പെട്ടതായി മാറി എന്ന് പറഞ്ഞാലും തെറ്റില്ല.

ചില്ലുറാന്തൽ വിളക്കിന്റെ പോലുള്ള മുഖമുള്ള പെണ്ണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന അവനിലേക്കൊരു മഞ്ഞായി അലിഞ്ഞു ചേർന്നവൾ, അവൾക്കൊപ്പമുള്ള പിണക്കങ്ങളെ ഇണക്കങ്ങളെ അവളിൽ നിന്നറിഞ്ഞ കരുതലിനെ അനുഭവിച്ച സ്നേഹത്തെയാണ് ഈ പാട്ടിന്റെ വരികളിൽ ബി കെ ഹരിനാരായണൻ എഴുതിയിട്ടത്. കോളേജ് കാലത്തെ പ്രണയത്തിന്റെ കുസൃതി പോലെ കൗതുകമുള്ള പാട്ടെഴുത്ത്. ഗോപി സുന്ദർ അതിനു നൽകിയ സംഗീതത്തിന് മാഞ്ഞുപോകുന്ന സന്ധ്യയോട് ചേർന്ന് തെളിഞ്ഞു നിൽക്കുന്നൊരു റാന്തൽ വിളക്കിന്റെ നിഴൽച്ചന്തമുണ്ട്. അതിനെ ദൂരെ നിന്ന് കാണുന്ന കാഴ്ചയുടെ ഭംഗിയുമുണ്ടായിരുന്നു ആ പാട്ടിനൊപ്പമുള്ള ദൃശ്യങ്ങൾക്കും. വിഭിന്നതയുടെ സ്വരഭംഗി കൊണ്ട് കാതുകളുടെ ശ്രദ്ധ നേടുന്ന ഈ മെലഡി 2016 മികച്ച ഗോപി സുന്ദർ പാട്ടുകളിൽ ഒന്നുകൂടിയാണ്. മുത്തുമണികൾ പോലുള്ള വരികളുടെയും ഈണത്തിന്റെയും സ്വരമാകാൻ ജോബ് കുര്യനെ തിരഞ്ഞെടുത്തതാണ് ഈ പാട്ടിനെ ഇത്രയേറെ മനോഹരമാക്കിയ മറ്റൊരു കാര്യം.

കാലം പ്രണയ ചിന്തകൾക്ക് എത്ര നവീനത്വം നൽകിയാലും അതിൽ നിന്നും മണ്ണിൻ മണമാണ്. ഈ പാട്ട് നമുക്ക് പ്രിയപ്പെട്ടതായതിന്റെ കാര്യവും അതുതന്നെയാണ്. നീലക്കണ്ണുള്ള മാൻപേട പോലൊരു പെണ്ണാണ് അവൾ അവന്. എന്നായാലും നീ എനിക്ക് സ്വന്തമായി എനിക്കൊപ്പം കഴിയേണ്ടവൾ തന്നെയാണെന്ന് അവൻ അവളോട് പറയുകയാണ് ഈ പാട്ടിൽ. വാഴത്തോപ്പുകളിലും വയലേലകളിലും ആൽമരച്ചോട്ടിലും ഒക്കെ ഇരുന്ന് പ്രണയ സ്വപ്നം കണ്ടിട്ടുള്ള പഴയ തലമുറയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാകും ഈ ഗാനം. വിജയ് യേശുദാസാണ് പാട്ട് പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മയുടേതും ഈണം ഷാൻ റഹ്മാന്റേതും. കൊച്ചവ്വ പൈലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്.

0: മധുര ഗീതങ്ങൾ
1: കുഞ്ഞിക്കാലിൽ പാദസരമിട്ട് അവൾ ഓടി നടക്കാൻ പഠിച്ച കാലം തൊട്ടേ കണ്ടു തുടങ്ങിയതാണ് അവളെ. മണ്ണും പൂക്കളും കൊണ്ട് സദ്യയുണ്ടാക്കി കളിച്ച കാലം തൊട്ടേ, ഓലക്കീറുകൊണ്ട് പമ്പരമുണ്ടാക്കി പറത്തി നടന്ന കാലം തൊട്ടേ ഒപ്പമുണ്ട് അവളും. അന്നെപ്പോഴും എങ്ങനെയോ മനസ്സിൽ കയറി കൂടിയതാണ് ഇവൾ എന്റേതാണെന്ന ചിന്ത. അങ്ങനെയുള്ള അയാൾ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലെ പ്രണയ ചിന്തയെ അവൾക്ക് മുന്നിലിരുന്ന് പാടുമ്പോൾ എന്താണ് പറയുക? അതാണ് ഈ പാട്ടിലുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ടിലുള്ളത് യാഥാർത്ഥ്യം തുളുമുന്ന കാൽപ്പനികതയാണ്. ഭാവസുന്ദരമായി വിജയ് യേശുദാസും മധുശ്രീയും അത് പാടുക കൂടി ചെയ്തപ്പോൾ ആദ്യ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. റഫീഖ് യൂസഫിൻ്റെതാണ് ഈണം, മേപ്പള്ളി ബാലൻ്റെതാണ് വരികൾ. ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ഏതൊരാളിൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുട്ടിത്തരങ്ങൾക്കൊരു കാവ്യഭാഷയാണ് ഈ എഴുത്ത്. നമുക്ക്

പരസ്പരം കാത്തിരുന്ന് നോവറിഞ്ഞ് നേടുന്നത് തന്നെയാണ് പ്രണയം. ആ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അനുഭവിച്ചവർക്കേ അത് അറിയുകയുള്ളൂ. പടിവാതിൽ തുറന്നിട്ടും തീവണ്ടിയുടെ ചൂളം വിളിക്ക് കാതോർത്തും ചുമരിൽ നാഴികമണി ശബ്ദത്തിന് കാതോർത്തും എത്രയോ വട്ടം നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. ആ കാത്തിരിപ്പിന്റെ പകരം വയ്ക്കാനാകാത്ത കൗതുകത്തെക്കുറിച്ചാണ് അടുത്ത പാട്ട്. 2016 വർഷം കെ എസ് ചിത്ര എന്ന വാനമ്പാടിയുടെ സ്വരഭംഗി മലയാളി അറിഞ്ഞത് ഈ ഗാനത്തിലൂടെയാണ്. കാംബോജി എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ എന്നെഴുതി കാത്തിരിപ്പിന്റെ ആഴത്തെ ഏറ്റവും മനോഹരമായി പറഞ്ഞു തന്ന കവി. ONV കുറിപ്പ് അവസാനം കുറിച്ച ഗാനങ്ങളിലൊന്നാണ്.

എന്തിനെന്നറിയാതെ പറയാതെയാണ് ചില പ്രണയങ്ങൾ അകന്നു പോകുക. മനസ്സ് വിങ്ങി നിന്നിട്ടും ഒന്നും പറയാതെ പരസ്പരം കണ്ടില്ലെന്ന് നടിച്ച് നടന്ന് പിന്നെയും കുറേ നാൾ. ആ വേളയ്ക്ക് അന്ത്യമായത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോഴായിരുന്നു. ആ കണ്ണുനീരിലൂടെയാണ് പ്രണയം അവർക്ക് എന്തായിരുന്നുവെന്ന് കൈചേർത്തിരുന്ന് ഓർത്ത് പിന്നടന്നത്. ആ അനുഭൂതിയാണ് ഈ പാട്ട് പങ്കുവെക്കുന്നത്. വിജയ് യേശുദാസിന്റെ ആലാപന ശൈലി പാട്ടിനെ നെഞ്ചിനുള്ളിലേക്ക് ചേർത്തു വച്ചു. മാൽഗുഡി ഡേയ്സ് എന്ന ചിത്രം സഹോദരന്മാരായ വിനോദും വിവേകും വിശാഖും ചേർന്ന് തീർത്തതായിരുന്നു. ഇവരുടെ പിതാവായ ശ്രീകുമാറിൻ്റെതായിരുന്നു വരികൾ. ഡോക്ടർ പ്രവീണിൻ്റെതായിരുന്നു സംഗീതം.

ഓണത്തിനെത്തുന്ന നിലാവ് പോലെയാണ് ചില പ്രണയങ്ങൾ. ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ഒപ്പമുണ്ട്. പറയാതെ പറഞ്ഞ പ്രണയമായി അവൾ. ബാല്യവും കൗമാരവും എല്ലാം ഒന്നിച്ചാഘോഷിച്ചവർ അവരുടെ പ്രണയത്തിന് ഓണനിലാവിൻ്റെ നൈർമല്യതയുമായിരുന്നു. അതിനോട് ചേർത്തു നിർത്തിയല്ലാതെ ആ പ്രണയത്തെക്കുറിച്ച് എഴുതാനും ആകില്ല. കമ്മട്ടിപ്പാടത്തിലെ ചിങ്ങമാസത്തിലെ എന്ന പാട്ടിന് ആ പ്രണയത്തിൻ്റെ ഛായയാണ്. അരയന്നം പോലെ നടന്ന് ചെഞ്ചുണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചവളോടൊപ്പം കാട്ടിക്കൂട്ടിയ കുസൃതികളിലൂടെയുള്ളൊരു ഓർമ്മപ്പാട്ട് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പേരറിയ പക്ഷിപ്പറമ്പിലെവിടെയോ വന്നിരുന്ന് ചിലയ്ക്കാൻ നേരം കേൾക്കുന്ന ഒരു സ്വരം പോലുള്ള ഓർക്കസ്ട്രയും അനൂപ് മോഹൻദാസിൻ്റെ ആലാപന ശൈലിയുമാണ് പാട്ടിനെ വേറിട്ടതാക്കിയത്, പ്രിയപ്പെട്ടതാക്കിയത്. ദിലീപ് കെ ജിയുടെ വരികൾക്ക് ജോൺ പി വർക്കിയാണ് സംഗീതം. പാട്ടിനെ കാതോരത്ത് പിന്നെയും എത്തിയ ആ ഗിത്താർ വായനയും സംഗീത സംവിധായകൻ്റേതാണ്.

അപ്രതീക്ഷിതമായാണ് ചിലരുടെ ജീവിതത്തിലേക്ക് പ്രണയം എത്തുക. അന്നോളം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ അതറിഞ്ഞപ്പോൾ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത കൗതുകങ്ങളായിരുന്നു. സ്നേഹവും നന്മയും കരുതലുമായിരുന്നു. ആ അനുഭവം ഏതൊരാളിന്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും. തിളക്കമാർന്ന വെയിൽ പോലെ, ആർദ്രമായ മഴ പോലെ, കരുതലുള്ള മഞ്ഞു പോലെ ആ പ്രണയം അവരെ ചേർത്തു നിർത്തി. ആ പ്രണയത്തെക്കുറിച്ചാണ് അടുത്ത പാട്ട്. മറുപടി എന്ന ചിത്രത്തിലെ വേനൽ മെല്ലെ വന്നുപോയി എന്ന പാട്ട് റഫീഖ് അഹമ്മദിന്റെ വരികൾ പാടിയതാകട്ടെ സംവിധായകനായ വിനുവിന്റെ മകൾ വർഷം. പുതിയ സ്വരം തീർത്ത കൗതുകവും വരികളുടെ ഭംഗിയും ആശയത്തിലെ യാഥാർത്ഥ്യവും ഒരു ചെറുമഴ പോലെ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കി. കേട്ടിട്ട് തിരിച്ചു വരാം.

പൊടിമീശ മുളച്ചു തുടങ്ങിയ കാലത്ത് തുടങ്ങിയൊരു പ്രണയം. മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലമാണ്. സൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റി നടന്ന കാലം. എന്തിനും കൂട്ടായി ഉറ്റ ചങ്ങാതിയും ഒപ്പമുണ്ട്. ആ പ്രണയം ജീവിതത്തിൽ കൂട്ടായി എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവളെ ഒന്ന് കാണാൻ എന്തൊക്കെ സാഹസങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാനും ഇത്രയേറെ സാഹസം കാണിച്ചിട്ടുണ്ടാകില്ല. പള്ളിയിലെ പെരുന്നാളിനും എഴുതിരി വെട്ടത്തിലൂടെ അവളെ നോക്കിക്കണ്ടത്, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൈൻ ചെയ്യാൻ നോക്കിയത്, കാലമേറെ കഴിയുമ്പോൾ ഓർത്തു ചിരിക്കാൻ, ഇവയൊക്കെ ധാരാളം. ഈ കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി പാവ എന്ന ചിത്രത്തിലെ പൊടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ട്. ഭാവഗായകൻ്റെ സ്വരത്തിൽ കൂടി ആ പാട്ട് കേട്ടപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്ന് ചിരിപ്പിച്ചു. സന്തോഷ് വർമ്മയാണ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയാർദ്രമായ ഓർമ്മകളെ കാവ്യാത്മകമായി കുറിച്ചത്. ആനന്ദ് മധുസൂദനൻ എന്ന സംഗീത സംവിധായകൻ ആദ്യ പാട്ടിലൂടെ തന്നെ മലയാളിയുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. കേൾക്കാം നമുക്ക്.

നിള പ്രണയത്തെ മലയാളി പുഴയോട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ഈ പേരാണ് നിള. ഈ പുഴയുടെ ഓളങ്ങളോളം ഭംഗി പ്രണയത്തിനില്ലെങ്കിലും അതുകൊണ്ട് തന്നെ നിളയെക്കുറിച്ച് പാടി തുടങ്ങുന്നത് എന്തും നമ്മുടെ ശ്രദ്ധ നേടും. ഗിത്താർ തന്ത്രികളിലൂടെ പൊഴിഞ്ഞു വീണ സ്വരഗണത്തിനൊപ്പം പാടിയ ഈ പാട്ട് നിളയിലെ മണൽത്തരികളിൽ എഴുതിയൊരു പ്രണയകാവ്യം പോലെ സുന്ദരമായിരുന്നു. സുമേഷ് പരമേശ്വറിന്റെ ഈണത്തിൽ ഹരിശങ്കറും ശ്രേയാരാഗവും ചേർന്നായിരുന്നു പാട്ട് പാടിയത്. ഇരുവരുടെയും സ്വരത്തിലുള്ള വിഭിന്നത പാട്ടിനെ കേൾവി സുന്ദരമാക്കി. സുമേഷ് പരമേശ്വറിന്റെ ആദ്യ ഗാനം കൂടിയാണിത്. കിസ്മത് എന്ന ചിത്രത്തിലെ പാട്ട്

പ്രണയത്തിന്റെ താളുകൾ നാളെയും എഴുതപ്പെടുമ്പോൾ പിന്നണിയിൽ മുഴങ്ങുക ഈ പാട്ടുകളൊക്കെ തന്നെയാകും. കാലാതീതമായ പ്രണയഭാവങ്ങളോടെ പിന്നെയും പാട്ടുകൾ വരും. വർഷവും കാതോരമെത്തുക തന്നെ.

0: ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 26, ഹിജ്റാവർഷം 1447, ദുൽഖാഅത്ത് 22, ശകവർഷം 1948, വൈശാഖം 20, 2026 മെയ് 10, ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.